തിരുവിളയാടൽ ആരംഭം എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്, രഞ്ജിത്ത് എന്നിവർ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം ഡി ഇമാൻ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
3: റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്നത് ആധുനിക ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. എന്താണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് നോക്കാം. പ്രതിരോധം എന്നാൽ നിർവീര്യമാക്കൽ. മൈക്രോബ്സ് എന്നാൽ സൂക്ഷ്മാണുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പുകളിൽ കൂടി മാത്രം കാണാൻ കഴിയുന്ന ജീവികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ഏകകോശ പാരസൈറ്റുകൾ എന്നിവയാണ് ഈ സൂക്ഷ്മാണുക്കൾ. ക്ഷയരോഗം, എലിപ്പനി, കോളറ, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ മൂലമുള്ളതാണ്. എന്നാൽ സാധാരണ കാണുന്ന ജലദോഷപ്പനി വൈറസ് മൂലമുള്ളതാണ്. അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ, കോവിഡ്, എയ്ഡ്സ് എന്നിവയ്ക്കും കാരണം വൈറസുകളാണ്. ഈ സൂക്ഷ്മാണുക്കളാണ് മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആന്റി മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾ മൂലമുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ബാക്ടീരിയകൾക്കെതിരെയുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകൾ, വൈറസുകൾക്കെതിരെയുള്ള ആൻറ്റി വൈറൽ മരുന്നുകൾ, പൂപ്പലുകൾക്കെതിരെയുള്ള മരുന്നുകൾ, മലമ്പനിക്കെതിരെയുള്ള മരുന്നുകൾ എന്നിവയെല്ലാം ആന്റി മൈക്രോബിയൽ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പ്രതിരോധിക്കുന്ന അവസ്ഥ, അതായത് സൂക്ഷ്മജീവികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, ആൻറ്റിവൈറലുകൾ, ആൻറ്റിഫംഗലുകൾ എന്നീ മരുന്നുകളെ സൂക്ഷ്മജീവികൾ തന്നെ നിഷ്ഫലമാക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മരുന്നുകൾക്ക് ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് പറയുന്നത്. ആന്റി മൈക്രോബിയൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ. അതായത് ആന്റിബയോട്ടിക്കുകൾ എന്ന

ഭാഗം മരുന്നുകൾ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇവ വൈറസ് മൂലമുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിരിച്ചും ആൻറ്റി വൈറസുകൾക്കും ആൻറ്റി ഫംഗലുകൾക്കും ബാക്ടീരിയകളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ കഴിയില്ല. എന്നിരുന്നാലും അറിഞ്ഞും അറിയാതെയും ബാക്ടീരിയകൾ മൂലമല്ലാത്ത വൈറസ് രോഗങ്ങൾക്കും ഫംഗസ് രോഗങ്ങൾക്കും ആൻറ്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിച്ചു കാണുന്നു. അസുഖത്തിൻ്റെ കാരണമായ സൂക്ഷ്മാണു ഏതാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാകൂ, അല്ലെങ്കിൽ അത് ആൻറ്റിമൈക്രോബിയൽ പ്രതിരോധത്തിന് കാരണമാകും. ഇങ്ങനെ ഒന്നിലധികം വിഭാഗം മരുന്നുകൾക്ക് പ്രതിരോധശേഷി നേടിയ സൂക്ഷ്മാണുക്കളെ സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നു. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, പരിസ്ഥിതി എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ കാണപ്പെടുന്നു എന്ന് പറയാം. പരിസ്ഥിതിയിൽ വെള്ളം, മണ്ണ്, വായു എന്നിവിടങ്ങളിലും ഭക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾ ഉണ്ട്. പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് എത്തുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീർ, രക്തം, മൂത്രം, വിസർജ്യം അല്ലെങ്കിൽ മറ്റ് ശരീര സ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നത് വഴി രോഗാണു പകരാം. പ്രതിരോധശേഷിയുള്ള സൂക്ഷ്മജീവികളടങ്ങിയ മത്സ്യം, മാംസം, മുട്ട, പാൽ എന്നിവ നന്നായി വേവിക്കാതെ കഴിക്കുന്നതും പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കടക്കുന്നതിന് കാരണമാകും. ഇത്തരം ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന മനുഷ്യർക്കും രോഗാണു പകരം. ഇനി സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗമാണ്. ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്ക് പോലും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. സാധാരണ കാണുന്ന ജലദോഷപ്പനിക്കും വൈറസ് മൂലമുള്ള മറ്റു പനികൾക്കും ആൻറ്റിബയോട്ടിക്കുകൾ തുടക്കത്തിൽ ആവശ്യമില്ല. ഇവയുടെ കൂടെ ബാക്ടീരിയ മൂലമുള്ള അണുബാധ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യം വരുന്നത്. വൈറസ് രോഗങ്ങൾക്ക് തുടക്കത്തിലെ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർമാർ വൈറസ് രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാതിരിക്കണം. വൈറസ് രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടാതിരിക്കണം. മെഡിക്കൽ സ്റ്റോറിൽ പോയി 1-2 ദിവസത്തേക്ക് ഏതെങ്കിലും ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കാതിരിക്കണം. ഇനി മറ്റൊന്ന് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്നതും ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ വ്യാജ മരുന്നുകളുടെ ഉപയോഗവും പ്രതിരോധത്തിന് കാരണമാകും. ആൻറ്റിബയോട്ടിക്കുകൾ 5 ദിവസം കഴിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ 2-3 ദിവസം കഴിച്ചിട്ട് നിർത്തുക. 1 ദിവസം 3 തവണ കഴിക്കാൻ പറയുന്നത് 1-2 തവണ മാത്രം കഴിക്കുക എന്നീ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ മാറുമ്പോഴേക്കും മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നത് ബാക്കിയുള്ള രോഗാണുക്കൾക്ക് മരുന്നിനെ പ്രതിരോധശേഷി നേടാൻ അവസരമൊരുക്കുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗമാണ്. ആൻറ്റിമൈക്രോബിയൽ പ്രതിരോധം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണം ഇതാണ്. മൃഗങ്ങളിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ ആൻറ്റിബയോട്ടിക്കുകൾ കുറഞ്ഞ അളവിൽ തീറ്റയിൽ ചേർക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ അളവിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിൽ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നു. ഒരു കൂട്ടത്തിലെ ചില മൃഗങ്ങൾക്ക് മാത്രം രോഗമുള്ളപ്പോഴും ആ ഗ്രൂപ്പിലെ മുഴുവൻ മൃഗങ്ങൾക്കും അസുഖം തടയാനായി മരുന്ന് നൽകുന്നു. ഇതും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും. മൃഗങ്ങളിൽ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി തെറ്റായ മരുന്ന് തിരഞ്ഞെടുക്കൽ, അനുചിതമായ അളവിലുള്ള പ്രയോഗം, അനുചിതമായ കാലാവധി തുടങ്ങിയവയും സൂക്ഷ്മാണുക്കൾ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നതിന് കാരണമാകും. വേറൊരു കാര്യം ശുചിത്വമില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അണുബാധ നിയന്ത്രണത്തിലെ പോരായ്മകളും ശുചിത്വ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയും മൂലം പകർച്ചവ്യാധികൾ കൂടുതലായി ഉണ്ടാകും. ഇത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിന് കാരണമാകും. ഇങ്ങനെയും പ്രതിരോധശേഷി വർദ്ധിക്കും. ഈ സൂക്ഷ്മാണുക്കൾക്ക് പ്രതിരോധശേഷി ആർജിച്ചാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. മരുന്നുകളുടെ ഫലപ്രാപ്തി കുറയും, ശസ്ത്രക്രിയകൾ കൂടുതൽ അപകടമാകും, ജീവന് ഭീഷണി ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ പ്രതിരോധം സിദ്ധിച്ച സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ഫലശൂന്യമാക്കും. ഇപ്പോഴത്തെ ആൻറ്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകൾക്ക് രോഗാണുക്കളെ കൊല്ലാനോ വളർച്ച തടയാനോ കഴിയാതെ വരും. അതുകൊണ്ട് രോഗം ശമിക്കുകയുമില്ല,
ഭേദമാകുകയുമില്ല. അതുകൊണ്ട് അസുഖം മൂർച്ഛിക്കുകയും കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും മരിക്കുകയും ചെയ്യാം. ഇതുമൂലം രോഗം ദീർഘകാലം നീണ്ടു നിൽക്കുകയും കൂടുതൽ കാലം ആശുപത്രിയിൽ കിടക്കേണ്ടിയും വരും. മാത്രവുമല്ല മരണനിരക്ക് ഉയരുകയും ചികിത്സാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. പ്രതിരോധശേഷി ആർജിച്ച രോഗാണുക്കൾ മൂലം ലോകത്ത് ഒരു വർഷം 50 ലക്ഷം പേർ മരിക്കുന്നതായിട്ടാണ് 2019 നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. 2050 ഈ മരണങ്ങളുടെ എണ്ണം 100 ലക്ഷം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 2019 പകർച്ചവ്യാധികൾ മൂലം മരിച്ചത് 133 ലക്ഷം പേരാണ്. ഇതിൽ 62 ലക്ഷം പേരുടെയും മരണം പ്രതിരോധമാർജിച്ച ബാക്ടീരിയകൾ മൂലമാണ്. ഇതിനു പുറമെ പ്രതിരോധമാർജിച്ച ക്ഷയരോഗം മൂലം 13 ലക്ഷം പേരും മരിക്കുന്നുണ്ട്. അതായത് ലോകത്ത് ഒരു വർഷം 75 ലക്ഷം പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലം മരിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിലുള്ള മരണത്തിൻ്റെ 12.5% പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ് മരിക്കുന്നത്. പ്രതിരോധമാർജിച്ച മരുന്നുകൾക്ക് പകരം പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ പോരെ എന്ന് ചിലർ ചോദിക്കാം. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ഉയർന്ന ചിലവാണ് ഒരു കാര്യം. 100 ലക്ഷം രൂപ വരെ ചിലവാകും. മൃഗങ്ങളിലും മനുഷ്യരിലും പരീക്ഷണം നടത്താൻ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതാണ് മറ്റൊരു കാര്യം. അവസാനം പരീക്ഷണം പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. വിജയിക്കുന്ന മരുന്നുകൾക്കെതിരെ പെട്ടെന്ന് തന്നെ പ്രതിരോധം ഉണ്ടാകുന്നതാണ് വേറൊരു കാര്യം. അതായത് വർഷങ്ങൾക്കുള്ളിൽ ഇവയും ഫലപ്രദമല്ലാതാകും, അതിനാൽ ലാഭം കുറവായിരിക്കും. ഇതിനെല്ലാം പുറമേ ആൻറ്റിബയോട്ടിക്കുകൾ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നവയാണ്. പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനുമുള്ള മരുന്നുകൾ പോലെ ദീർഘകാലം ഉപയോഗിക്കുന്നവയല്ല. പലപ്പോഴും ഇത് റിസർവ് മരുന്നുകളായി ഉപയോഗിക്കുന്നവയായിരിക്കും, അതുകൊണ്ടും ലാഭം കുറവായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തടസ്സപ്പെടുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രതിരോധം കുറയ്ക്കാൻ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, കൃഷിയുടെ സംരക്ഷണം എന്നീ തലങ്ങളിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ വിവേകപൂർണമായ ഉപയോഗമാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിവിധി. ഇതിനെന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. മരുന്നുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കുക. വൈറസ് മൂലമുള്ള രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഉപയോഗം കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ മണ്ണിലും ജലത്തിലും കലരാതെ സംസ്കരിക്കുക. കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗം നിയന്ത്രിക്കുക. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനമാണ്. ഇതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ആൻറ്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പ്. ആരോഗ്യ പ്രവർത്തകരെ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആൻറ്റി മൈക്രോബിയൽ മരുന്നുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു ചിട്ടയായ സംവിധാനമാണിത്. ഇതിലൂടെ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും രോഗികളിൽ പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിരോധശേഷിയുള്ള അണുക്കൾ വളരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളുടെ ബോധവൽക്കരണവും അത്യാവശ്യമാണ്. പൊതുജനങ്ങളിൽ AMR സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ 18 മുതൽ 24 വരെ ലോക ആൻറ്റിമൈക്രോബിയൽ അവബോധ വാരമായി ആചരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, കർഷകർ, മൃഗസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കായി ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാൻ പൊതുജനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ആരോഗ്യ പ്രവർത്തകരുമായും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു. വിവിധ മേഖലകളുടെയും പങ്കാളികളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനവും അനിവാര്യമാണ്. ഇതിനുവേണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഏകാരോഗ്യ സമീപം, അല്ലെങ്കിൽ വൺ ഹെൽത്ത്. മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ ഫലങ്ങൾ കൈവരിക്കുന്നതിനായി പ്രോഗ്രാമുകൾ, നയങ്ങൾ, നിയമനിർമ്മാണം, ഗവേഷണം എന്നിവ രൂപകൽപ്പന ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ആശയവിനിമയം നടത്താനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമീപനം സഹായിക്കുന്നു. അവസാനമായി ആൻറ്റി മൈക്രോബിയൽ പോളിസിയെക്കുറിച്ചുകൂടി ഞാൻ കുറച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരള സർക്കാർ ഇതിനായി
ആൻറ്റി മൈക്രോബിയൽ

0: പോളിസി തന്നെ നടപ്പിലാക്കി വരുന്നു. ആൻറ്റിബയോട്ടിക് പ്രതിരോധത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വിഭാവനം ചെയ്ത ഈ പദ്ധതിയാണ് കർസാപ്പ്, അല്ലെങ്കിൽ കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതിലൊരു പ്രധാന പ്രോഗ്രാമാണ് ഏകാരോഗ്യ സമീപനം. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയാനും നിയമലംഘനം നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ആൻറ്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക അക്രഡിറ്റേഷൻ നൽകി വരുന്നു. ഓരോ ആശുപത്രിയും സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻറ്റിബയോട്ടിക് പോളിസി തയ്യാറാക്കാനും ലഭ്യമായ മരുന്നുകളെ മൂന്നായി തരംതിരിച്ച് ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സാധാരണ അണുബാധകൾക്ക് ആദ്യം നൽകുന്ന സുരക്ഷിതമായ ആൻറ്റിബയോട്ടിക്കുകൾ കടുത്ത അണുബാധകൾക്ക് മാത്രം ഡോക്ടറുടെ പ്രത്യേക നിരീക്ഷണത്തിൽ നൽകേണ്ട ആൻറ്റിബയോട്ടിക്കുകൾ മറ്റ് മരുന്നുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രം നൽകേണ്ട അതീവ ജാഗ്രതയുള്ള മരുന്നുകൾ എന്നിങ്ങനെ മൂന്നായി തിരിച്ച് ലാബറട്ടറി പരിശോധനയെ അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അവസാനമായി ഭാവി തലമുറയ്ക്കായി മരുന്നുകളുടെ ഫലപ്രാപ്തി നിലനിർത്താൻ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉത്തരവാദിത്വമുള്ള ഉപയോഗം അനിവാര്യമാണ്. അവ ആവശ്യമുള്ളപ്പോൾ മാത്രം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ആൻറ്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ ശ്രോതാക്കളോട് സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: നിയമവീഥി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നിയമവീഥിയിൽ പങ്കെടുക്കുന്നത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയാണ് സിജി എൻ എൻ. നമസ്കാരം സാർ.
3: നമസ്കാരം.
2: നമ്മളെപ്പോഴും ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് നിയമപരമായ ആവശ്യം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ നിയമപരമായ ആവശ്യങ്ങൾക്ക് നമ്മൾ സാധാരണക്കാരനായ ജനങ്ങൾ ആദ്യം എവിടെയാണ് സമീപിക്കേണ്ടത്?
3: ലീഗൽ സർവീസ് കിട്ടാനാണെങ്കിൽ നമുക്ക് ജില്ലാ കേന്ദ്രീകരിച്ച് 5 താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റികളും ഒരു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുമുണ്ട്. 5 താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികൾ എന്ന് പറയുന്നത് പീരുമേട്, ദേവികുളം, തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ഇങ്ങനെ 5 താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളാണ് ഉള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരിട്ട് കമ്മിറ്റിയെ നമുക്ക് സമീപിക്കാം. സമീപിച്ചിട്ട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളിൽ എന്റർടൈൻ ചെയ്യാൻ പറ്റാത്ത പരാതിയാണെന്ന് കണ്ടാൽ മാത്രം ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിയിലേക്ക് അയക്കുകയുള്ളൂ. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ പരാതി വന്നാൽ നമ്മൾ പ്രീ ലിറ്റിഗേഷൻ പെറ്റീഷൻ എന്ന നമ്പർ ഇട്ട ശേഷം രണ്ട് കക്ഷികളെയും വിളിച്ചു വരുത്തി അവരുടെ തർക്കം എന്താണെന്ന് കേൾക്കും. രണ്ട് കക്ഷികളോടും സംസാരിച്ച ശേഷം അതിന് രമ്യമായി പരിഹരിക്കാനുള്ള സൊല്യൂഷൻ, നിയമപരമായ സൊല്യൂഷൻ ഇതാണ് എന്ന് നമ്മൾ പറയും. രണ്ട് കൂട്ടരും അതിന് വില്ലിംഗ് ആണെങ്കിൽ അത് രമ്യമായി പരിഹരിക്കും. അതിനുശേഷം നമ്മൾ അത് ഒരു അവാർഡ് പാസ്സാക്കും. അവാർഡ് എന്ന് ഉദ്ദേശിച്ചാൽ അതൊരു സിവിൽ കോടതി ഡിഗ്രി പോലെയാണ്, അത് ഫൈനലാണ്, അത് ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അത്
2: അവസാന വാക്കാണ്,
3: അവസാന ഫൈനലാണ്.
2: ഫൈനലാണ് അവസാന
3: ആണ്.
2: നമ്മുടെ എന്താണ് ലീഗൽ സർവീസ് അതോറിറ്റി ജനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പോയി കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇത് ജനങ്ങൾക്ക് അറിയില്ല. ജനങ്ങളെ കുറിച്ച് എന്താണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടോ ഇല്ലയോ, എവിടെ പരാതി വരുന്നു, വലിയ ആശങ്കയിലായിരിക്കുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളായിട്ട് അങ്ങോട്ട് പോയി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: ലീഗൽ സർവീസ് അതോറിറ്റി സമൂഹത്തിന്റെ എല്ലാ സെക്ഷനിൽപ്പെട്ട ആൾക്കാരുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഓരോ സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കീമുകളും ഇടുക്കി ജില്ലയിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ കുട്ടികളെ, ഏറ്റവും നമ്മുടെ അടുത്ത ജനറേഷനാണ് കുട്ടികൾ, അവരെ ലീഗൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ആവശ്യം. കാരണം ലീഗൽ റീകോഴ്സ് എന്ന് പറയുന്നത് വളരെ സാമ്പത്തികം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണെന്നാണ് പൊതുജനത്തിന്റെ ഇപ്പോഴത്തെയും വിചാരം.
2: ശരിക്കും ഒരു

0: രാഷ്ട്രീയ പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തേണ്ടതല്ലേ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പല വട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്കോളേഴ്സും പറയുന്നതാണ് എപ്പോഴും പാഠ്യപദ്ധതിയിൽ നിയമത്തെക്കുറിച്ചുള്ള ഒരു പാഠം വേണം. കാരണം വേണം, തീർച്ചയായിട്ടും വേണം, തീർച്ചയായിട്ടും.
0: അത് എനിക്ക് സാമ്പത്തികപരമായിട്ടുള്ളതുപോലെ തന്നെ എക്കണോമിക് സ്റ്റഡി ഉള്ളതുപോലെ തന്നെ ലീഗൽ സ്റ്റഡീസ് തീർച്ചയായിട്ടും. നമ്മൾ ഈ ലീഗൽ സ്റ്റഡീസ് പഠിക്കുന്നത് ഒരു പരിധി കഴിഞ്ഞിട്ടാണ്, ഇപ്പോൾ 10th കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 12th കഴിഞ്ഞിട്ടാണ് ഈ ലീഗൽ സ്റ്റഡീസിനെ കുറിച്ച് തന്നെ അറിയുന്നത് തന്നെ ഇങ്ങനെ. പക്ഷെ അത് ചെറുതിലേ മുതലേ ആ ഒരു ലീഗൽ സ്റ്റഡീസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് എവിടെ പോയി പരാതി പറയണമെന്ന് ആ കുട്ടിക്ക് കൃത്യമായി മനസ്സിലാവും.
1: തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഭരണഘടന എത്ര മനോഹരമായിട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്തതെന്ന് അറിയൂ.
0: അതെ അതെ.
1: കാരണം ഒരു കുട്ടി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച് ആള് വളർന്ന് മരിച്ച് ഡെഡ് ബോഡി ക്രിമേഷൻ നടത്തുന്നവരുള്ള എല്ലാ കാര്യങ്ങളും ഭരണഘടനയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്.
0: ഈ ലീഗൽ സർവീസസ് അതോറിറ്റി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ലീഗൽ സ്റ്റഡീസിന്റെ പ്രാമുഖ്യത്തെ കുറിച്ച് പറഞ്ഞു സംസാരിച്ചു, അത് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ഒരു കേസിന്റെ ഒരു കാര്യത്തിന് ഇപ്പൊ ജീവിതത്തിൽ സാറ് ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? അതിന്റെ നിയമപരമായ വശങ്ങളെ കുറിച്ചിട്ട് എങ്ങനെയാണ് സംസാരിക്കാൻ കഴിഞ്ഞാൽ?
1: ശരിക്കും നമ്മൾ കോടതിയിൽ ഇരിക്കുമ്പോഴും കുട്ടികളെ കണ്ടിട്ടുണ്ട്, ലീഗൽ സർവീസ് കമ്മിറ്റിയിലെ അതോറിറ്റി സെക്രട്ടറി ഇരിക്കുമ്പോഴും നമ്മൾ കുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് എപ്പോഴും ഇതൊരു അപരിചിത മേഖലയാണിത്.
0: അതെ അതെ അതെ.
1: കാരണം അവർക്ക് എന്താണെന്ന് അറിയില്ല. ഇപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ നിയമത്തെ കുറിച്ചുള്ള നമ്മുടെ പഠനം ആരംഭിക്കുന്നത് ഏകദേശം ഒരു പ്ലസ് ടുവിന് ശേഷമാണ്.
0: അതെ.
1: ഒരു സ്ട്രേഞ്ച് ഏരിയ ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ നമുക്കറിയാം LLB പോകാൻ പറഞ്ഞാൽ പോലും തന്നെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്കൊരു ബന്ധമില്ലാത്തൊരു ഏരിയയിലേക്കാണ് ഞങ്ങൾ പോകണമെന്ന് പറയുന്നത്. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേരള ലീഗൽ സർവീസ് അതോറിറ്റി നമ്മൾ ഒരു സ്കീമുണ്ട്. ആ സ്കീം പ്രകാരം 8th class മുതൽ 12th class വരെ പഠിക്കുന്ന കുട്ടികളെ കോടതിയുമായിട്ടും നിയമങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തണമെന്നും അതേപോലെ തന്നെ അവരെ കോടതി കാണിക്കുന്നതിനും കോടതിയിൽ ഇരുന്ന് പ്രൊസീജിയർ മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടും അവരെ അവിടെ ഇരുത്തണമെന്നും അതേപോലെ തന്നെ ജഡ്ജസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കണമെന്നും ആ സ്കീം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് പ്രകാരം നമ്മൾ ഓരോ സ്കൂളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ സ്കൂളിൽ 8th class മുതൽ 12th class വരെ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ കോടതിയിൽ കൊണ്ടുവരികയും അവർക്ക് ഇന്ററാക്ഷൻ അവസരം കൊടുക്കുകയും ജഡ്ജസുമായിട്ട് വരെ ഇന്ററാക്ഷൻ അവസരം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് തന്നെ അവർക്ക് ആ നിയമത്തോടും കോടതിയിലുമുള്ള ഒരു അപരിചിതം മാറ്റിയെടുക്കാൻ ഈ സ്കീം പ്രകാരം ശ്രമിക്കുന്നുണ്ട്.
0: അങ്ങനെ ഒരു കുട്ടി ഒരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യത്തെ നടപടി? എന്തായിരിക്കും
1: നമ്മൾ പരാതിയുടെ നേച്ചർ നമ്മൾ നോക്കും. ഇപ്പൊ സിവിൽ ഡിസ്പ്യൂട്ട് ആണോ അല്ലെങ്കിൽ ക്രിമിനൽ ഡിസ്പ്യൂട്ട് ആണോ അങ്ങനെ അല്ലെങ്കിൽ മണി ഡിസ്പ്യൂട്ട് ആണോ അങ്ങനെ നമ്മൾ നോക്കും. നോക്കട്ടെ പറയാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എന്നെ ഒരാള് അയൽവാസി ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പരാതിയുമായിട്ട് ഒരു കുട്ടി വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടിയെ നമ്മൾ അഡ്വൈസ് ചെയ്തും ഇത് ആദ്യമായിട്ട് നിങ്ങൾ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ടത് പോലീസാണ് അന്വേഷിക്കേണ്ടത് എന്ന് പറയും. അല്ല, വീട്ടിൽ തന്നെ മാതാപിതാക്കളുമായി തമ്മിൽ വഴക്കാണെന്നും അവർ പഠിക്കാൻ അവസരമില്ലാന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ വിളിച്ചു വരുത്തും, മാതാപിതാക്കളെ കൗൺസിലിംഗിൽ അയക്കും. എന്നിട്ട് ആ കൗൺസിലറുടെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ മേൽ നടപടി സ്വീകരിച്ച് ആ കുട്ടിയുടെ പരാതി പരിഹരിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കും.

0: പ്രോസസ് ഫീയോ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല.
1: എല്ലാ നിയമ സഹായങ്ങളും കൊടുക്കും.
0: എല്ലാ നിയമസഭയിലും കൊടുക്കും, എല്ലാ നിയമസഭ ഒരു തടസ്സമില്ല. അവർ ഈവൻ അവർ പ്രതിയായാലും കൊടുക്കും, സാക്ഷിയിലും കൊടുക്കും. പ്രതിയാണെങ്കിൽ ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ പ്രകാരം അവർക്ക് സർവീസ് കൊടുക്കും. അല്ല അവർ വാദിയാണെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ പാനൽ ലോയേഴ്സിനെ വെച്ചിട്ട് വക്കീലന്മാരെ വെച്ച് നമ്മൾ അവർ ആവശ്യപ്പെടുന്ന അവർക്ക് വേണ്ട റിലീഫ് കോടതി മുഖാന്തരം മേടിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും.
1: ഇപ്പോൾ ഒരു പരാതി ഇപ്പോൾ കിട്ടി, അവർക്ക് വക്കീലെല്ലാം അവർ വെച്ചു കൊടുത്തു, ആവശ്യമായ ലീഗൽ എയ്ഡൊക്കെ ചെയ്തു കൊടുത്തു, നമ്മൾ കൊടുത്തു, അതിൽ ഒത്തു തീർന്നില്ല എങ്കിൽ, ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ അത് തീർന്നില്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും?
0: അടുത്ത സ്റ്റെപ്പ് അവരോട് പറയും, നമ്മൾ രണ്ട് കുട്ടികളെ വിളിച്ചു വരുത്തി, സെറ്റിൽമെൻറ്റ് ശ്രമിച്ചു, നടക്കുന്നില്ല, അപ്പോൾ നിങ്ങളുള്ള ഇനി മാർഗ്ഗം പറഞ്ഞാൽ കോടതിയിൽ പോവുക, റെഗുലർ കോടതിയിൽ പോയിട്ട് നിങ്ങളുടെ ഗ്രീവൻസ് റിഡ്രസ് ചെയ്യാൻ മാർഗ്ഗമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയുണ്ട്, പൈസ അടയ്ക്കാൻ പറ്റുന്നൊരവസ്ഥയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ലീഗ് അഡ്വക്കേറ്റിനെ വെച്ച് തരും, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്വക്കേറ്റിനുള്ള ഫീ ഒക്കെ ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നത്. അതിന് നമുക്ക് ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ ഒരു പാനൽ ഓഫ് ലോയേഴ്സ് ഉണ്ട്, സീനിയർ ലോയേഴ്സിൻ്റെ പാനലുണ്ട്, ജൂനിയർ ലോയേഴ്സിൻ്റെ പാനലുണ്ട്, ഫാമിലി കോടതിയിലെ വക്കീലന്മാരുടെ പാനലുണ്ട്, അതേപോലെ തന്നെ ലേബർ കോടതിയിലെ വക്കീലന്മാരുടെ പാനലുണ്ട്. ആ പാനലിൽ നിന്നുള്ള ഒരു അഡ്വക്കേറ്റിനെ വെച്ച് കൊടുക്കും, അപ്പോൾ ആ അഡ്വക്കേറ്റ് ചെയ്തോളും.
1: പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അവർക്ക് വക്കീൽ പോരാ എന്ന് പറഞ്ഞ് പല ആൾക്കാരും സമീപിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ വക്കീൽ പൈസ വാങ്ങിയിട്ട് നമുക്ക് ഇതിൽ നിൽക്കുകയാണെന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പ്രതിഭാഗം ആൾക്കാർക്ക്. അപ്പം അങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ എന്താ ചെയ്യുക?
0: ഞാനത് വക്കീൽ മറ്റ് എതിർ കക്ഷിയുടെ പൈസ മേടിച്ചു എന്നുള്ള ഒരു അലിഗേഷൻ സാധാരണഗതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പാടുണ്ട്. അതിനൊരു സാധ്യത ഇന്നത്തെ ഒരു സാഹചര്യം കുറവാണ്. കാരണം വെച്ചാൽ അഡ്വക്കസി എന്ന് പറയുന്ന ഭയങ്കര കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്. കാരണം ഒരാൾ അങ്ങനെ പൈസ മേടിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡാവും, അയാളുടെ ഒരു കരിയറിനെ തന്നെ ബാധിക്കും. പിന്നെ കക്ഷികൾ ചിലപ്പോൾ പരാജയപ്പെടുമ്പോൾ പറയും അത് എൻ്റെ വക്കീലും മറ്റേ വക്കീലും പൈസ മേടിച്ചു, കക്ഷിയുടെ പൈസ മേടിച്ചു എന്നൊക്കെ പറയും. അതിന് സാധ്യത വളരെ ഒരു 99.9% കുറവാണത്. അത് ആൾക്കാർ സംശയമാണത്.
1: സംശയം
0: തീർച്ചയായിട്ടും. ഞാൻ 12 വർഷം വക്കീലായിരുന്നു, അതിനുശേഷം ഞാൻ ജുഡീഷ്യൽ സർവീസ് വരുന്നത്. എനിക്കറിയാം നമ്മൾ നമുക്ക് ഫീൽഡ് കോമ്പറ്റീഷൻ അറിയാലോ. നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ഇന്റഗ്രേറ്റീവ് പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനും ഫീൽഡ് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇല്ല, തീർച്ചയായിട്ടും ഇല്ല.
1: അങ്ങോട്ട് പോയി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
0: നമ്മളിപ്പം ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ആണ് ആൾക്കാരാണെന്ന് കൂട്ടിക്കോളൂ. അവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സർവീസുകളും നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത്.
1: അതെ
0: അതെ, ഒരു സർവീസ് നമ്മൾ അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒഴിച്ചാൽ ബാക്കി ഏതൊക്കെ സർവീസ് ആൾക്കാർക്ക് വേണമെന്ന് നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുന്നുണ്ട്. കാരണം ഇപ്പം നമുക്ക് അവിടെ പറയുകയാണ് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പാരാ ലീഗൽ വോളണ്ടിയർ വിട്ട് അന്വേഷിക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം കുളമാവിൽ ഒരു അങ്കമാടി ഉണ്ട്, അപ്പോൾ ഇപ്പോൾ മഴക്കാലമാണ്, അങ്കമാടി ഒരു തിട്ടിന് താഴെയാണ് ഇരിക്കുന്നത്, കയ്യാലിടിഞ്ഞ് അങ്കമാടി കേടുവരാൻ സാധ്യത. നമ്മൾ പരാതി കെൽസയ്ക്ക് ഒരാളായി, അപ്പം ഇതുവരെ നമ്മൾ നോട്ടീസിൽ പെട്ടിട്ടേ ഇല്ല, അങ്ങനെ പരാതി ഉണ്ടായിട്ടില്ല, നമ്മുടെ അടുത്ത് വന്നിട്ടില്ല. ഇപ്പം കെൽസയിൽ നിന്ന് നമുക്ക് അയച്ചു തന്നു. അപ്പം നമ്മൾ അന്ന് തന്നെ നമ്മളൊരു പാരാ ലീഗൽ വോളണ്ടിയറെ വിട്ടു, ആളെ വിട്ട് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പം ഈ പറയുന്ന പോലെ ഒരു പ്രശ്നം അവിടെ ഇല്ല, കാരണം അതിനകത്ത് വേറെ ചില പേഴ്സണൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അയാൾ പരാതിയാക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അന്വേഷിച്ചു, നമ്മൾ ആ റിപ്പോർട്ട് കെൽസയ്ക്ക് കൊടുത്തിട്ടുണ്ട്.
1: അപ്പം നമുക്ക് ഈ ഇടുക്കി പോലുള്ള ഈ പ്രദേശത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓൾ ഇന്ത്യകൾ ഉണ്ട്, ഓരോ സ്ഥലത്തും ഉണ്ട്,
0: എല്ലാ സ്ഥലത്തും. എല്ലാ നമ്മുടെ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളിലും ഒരു 15-20 നമ്പർ വരുന്ന പാരാ ലീഗൽ വോളണ്ടിയേഴ്സ് ഉണ്ട്.
2: ഈ ചർച്ചയുടെ തുടർച്ച അടുത്ത ആഴ്ചത്തെ നിയമവേദിയിൽ കേൾക്കാം.
3: നിയമവീഥി സമാപിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281-200-715. ഇമെയിൽ ഐ airdevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും ഒരിക്കൽ കൂടി 8281-200-715. ഇമെയിൽ ഐ ഡി airdevikulam@gmail.com.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ്എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. കൊച്ചി രാജവംശത്തിലെ അവസാന രാജാവാണ് തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. എന്തായിരുന്നു രാജാവിൻ്റെ പേര്? ഉത്തരം: പരീക്ഷിത് തമ്പുരാൻ. പണ്ഡിതനും കവിയുമായിരുന്ന പരീക്ഷിത് തമ്പുരാൻ 1949 സ്വമനസാലെ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സൂപ്പർ കൗണ്ടിംഗ് മിഷൻ. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ഇന്നത്തെ കിസാൻ വാണിയിൽ അടിമാലിയിലെ കർഷകനായ ശ്രീ സി എം ഗോപി ചെറുകുന്നേലുമായുള്ള അഭിമുഖത്തിന്റെ 2. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സാഹിത്യവേള. ഇതിൽ ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ രഹസ്യങ്ങളുടെ വ്യാപാരി. 8:00 അങ്കണം പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. സർവലിഖിത വിജ്ഞാനീയം ഡോക്ടർ അർച്ചന RS അവതരിപ്പിക്കുന്നു. 9:30 കഥാപ്രസംഗം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 തേനിസൈ. 5:00 അധ്യാത്മ രാമായണ പാരായണം 8-ാം ദിവസം. 5:05 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 റേഡിയോ ഹെൽത്ത്. 5:30 നാടകഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ടൂറിസം ഡയറി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ആരോഗ്യവേദി. 8:00 പുത്തൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹിയിൽ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.

കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് മൂന്നാറിലും പരിസര പ്രദേശങ്ങളും പൊതുവെ മേഘാവൃതമായ കാലാവസ്ഥയായിരുന്നു. ഇടയ്ക്കിടെ നേരിയ മഴ പെയ്തു. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ തുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക അഭിവൃദ്ധിക്ക് ഉൽപാദന വർധനവിനും സംഭരണത്തിനും വിപണനത്തിനും ഒപ്പം തന്നെ സംസ്കരണത്തിലൂടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനത്തിനും അവയുടെ വ്യാപനത്തിനും വിപണനത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കൃഷിയെ ഒരു സംരംഭമാക്കി മാറ്റുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മൂല്യവർദ്ധനവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് സംസ്കരണത്തിലൂടെയുള്ള നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിൽ ലഘു സംസ്കരണം എന്ന രീതി മുതൽ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വരെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് പഴം പച്ചക്കറി സംസ്കരണത്തിലെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ പി ആർ ഗീതാലക്ഷ്മി.
4: പഴം പച്ചക്കറി സംസ്കരണം എന്ന് പറയുമ്പോൾ തന്നെ പരമ്പരാഗത രീതിയിലുള്ള മാർഗങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷേ ഈ മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ പലപ്പോഴും ഉപഭോക്താക്കൾക്ക് സ്വീകാര്യം ആകണമെന്നില്ല. അവിടെയാണ് നമ്മുടെ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യം വരുന്നത്. ഇന്ന് നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പോഷകങ്ങളുടെയും ഗുണനിലവാരത്തിൻ്റെയും കാര്യത്തിൽ വളരെ മുൻപന്തിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനത്തിനായി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന സാങ്കേതിക വിദ്യകളാണ് സ്പ്രേ ഡ്രൈ. ഇത് നമ്മുടെ പഴത്തിൻ്റെ ചാറ് അല്ലെങ്കിൽ പഴത്തിൻ്റെ ജ്യൂസിൽ നിന്നും ജ്യൂസ് പൗഡറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയാണ്. അതായത് നമ്മൾ പഴച്ചാറെടുക്കുന്നു, അതിൽ നിന്ന് പൊടി ഉണ്ടാക്കുന്നു. ഈ പൊടി നമ്മൾ വെള്ളത്തിലേക്ക് കലക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് പഴത്തിൻ്റെ ജ്യൂസ് നമുക്ക് ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള പഴച്ചാറുകൾ വിപണിയിൽ ലഭ്യമാണ്. പക്ഷേ അവ പലപ്പോഴും 100% പഴരസം അല്ലെങ്കിൽ പഴത്തിൻ്റെ ജ്യൂസ് ആകണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള സ്പ്രേ ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ കൂടെ നമുക്ക് പഴച്ചാറിനെ ജ്യൂസ് പൗഡറുകളാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇതിൽ പഴച്ചാറിനോടൊപ്പം തന്നെ കരിയർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മാൾട്ടോട്രെക്സിൻ സ്റ്റാർച്ച് പോലെയുള്ള മെറ്റീരിയലുകൾ ചേർത്ത് അവയെ സ്പ്രേ ഡ്രൈയിങ്ങിൻ്റെ മെഷീനിൽ കൂടി കടത്തിവിട്ടതിന് ശേഷം ആറ്റോമൈസേഷൻ വരി അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ പൊടി രൂപത്തിലാക്കിയെടുത്താണ് ഫ്രൂട്ട് ജ്യൂസ് പൗഡേഴ്സ് തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പഴങ്ങളെയും പച്ചക്കറികളെയും ഉണക്കിയെടുക്കുന്നത് വളരെയധികം ഉയർന്ന താപനിലയിലാണ്. എത്രത്തോളം താപനില ഉയരുന്നു അതിനുള്ളിലെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നിറവും മണവും രുചിയും പോഷകഗുണങ്ങളും ഉൽപ്പന്നങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഫ്രീസ് ഡ്രൈയിങ്. ഈ ഫ്രീസ് ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഈർപ്പം നീക്കം ചെയ്യുന്നത് വളരെ താഴ്ന്ന താപനിലയിലാണ്. -18 ഡിഗ്രി സെൽഷ്യസിൽ താപനിലയിൽ ഈ ഉൽപ്പന്നങ്ങളെ ശീതീകരിച്ച ശേഷം -50 to -80 degrees Celsius വരെ താപനിലയിൽ ഇവയെ ഉണക്കിയെടുക്കുന്നതുകൊണ്ട് കരരൂപത്തിലുള്ള ജലാംശം അങ്ങനെ തന്നെ വാതകരൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. അതിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ കുറഞ്ഞ താപനിലയിൽ നമ്മൾ ഉണക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങളുടെ നിറം, രുചി, പോഷകം, ഘടന എന്നിവയെല്ലാം തന്നെ പരമാവധി നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഉൽപ്പന്നങ്ങളെ സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കുകയോ അതുപോലുള്ള ഡ്രയറുകളിൽ ഉയർന്ന താപനിലയിൽ ഉണക്കിയെടുക്കുമ്പോഴോ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ നിറം മാറുന്നതായിട്ട് കാണാം. ഒരു ബ്രൗൺ നിറമോ അല്ലെങ്കിൽ കറുത്ത നിറമോ ഒക്കെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുമ്പോഴും ഒക്കെ ആയിത്തീരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ ഫ്രീസ് ഡ്രൈയിങ് സാങ്കേതികവിദ്യയിൽ കാണാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ പഴങ്ങളുടെ ഏതാണോ നിറം, ആ നിറവും ആ മണവും രുചിയും എല്ലാം തന്നെ ഫ്രീസ് ഡ്രൈയിങ് ഉൽപ്പന്നങ്ങളിൽ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. മറ്റൊരു സാങ്കേതിക വിദ്യയാണ് അതിസമ്മർദ്ദ സംസ്കരണം അഥവാ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മുടെ ഉൽപ്പന്നത്തിനെ താഴ്ന്ന താപനിലയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈ പ്രഷർ പ്രോസസ്സിംഗിൽ അണുക്കളെ നിർജീവമാക്കുന്നതിനും രാസപ്രക്രിയകളെ തടയുന്നതിനും ഉയർന്ന താപത്തിന് പകരം ഉയർന്ന മർദ്ദമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇതുമൂലം നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം നിലനിർത്താനായിട്ട് സാധിക്കുന്നു. പോഷകനഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല, നിറവും മണവും രുചിയും നഷ്ടപ്പെടുന്നില്ല എന്നത് മാത്രമല്ല അവയുടെ തനതായ ഘടന നിലനിർത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതിസമ്മർദ്ദ സംസ്കരണ രീതിയിൽ നമുക്ക് ദ്രാവക രൂപത്തിലുള്ളതോ അതല്ലെങ്കിൽ ഖരരൂപത്തിലുള്ളതോ ആയ ഭക്ഷ്യവസ്തുക്കളെ വായു കടക്കാത്തതും ഉയർന്ന മർദ്ദത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ പാക്കറ്റുകളിലാക്കി HPP അല്ലെങ്കിൽ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് മെഷീനുകളിലേക്ക് കടത്തിവിടുന്നു. ഈ സാങ്കേതിക വിദ്യയിൽ ഉൽപ്പന്നത്തിന് കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള അണുജീവികളുടെ പ്രവർത്തനത്തിനെ നിർജീവമാക്കുകയും പോഷകങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നു. ജാം, ജെല്ലി, പഴച്ചാറുകൾ, സോസുകൾ, പഴം പച്ചക്കറി ജ്യൂസുകൾ, പഴങ്ങളുടെ പൾപ്പ്, റെഡി ടു ഈറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയെല്ലാം തന്നെ നമുക്ക് HPP മെത്തേഡിൽ കൂടെ അല്ലെങ്കിൽ അതിസമ്മർദ്ദ സംസ്കരണ വിദ്യയിലൂടെ സംസ്കരിച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉണക്കൽ പ്രക്രിയയ്ക്ക് അനുയോജ്യമായ മറ്റൊരു സാങ്കേതിക വിദ്യയാണ് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഇന്ന് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് ഡ്രൈയിങ് അല്ലെങ്കിൽ ഉണക്കൽ സംസ്കരണ വിദ്യ. അതിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ എന്ന പ്രക്രിയ. ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ജലാംശം നീക്കം ചെയ്യുന്നതിന് അവയെ പഞ്ചസാര, തേൻ, ഉപ്പ് ഇതുപോലെയുള്ള ഉയർന്ന സാന്ദ്രതയുള്ള ലായനികൾ മുക്കിവെച്ചതിന് ശേഷം അവയിൽ നിന്ന് ഏകദേശം 50% ഉള്ള ജലാംശത്തിനെ നീക്കം ചെയ്യുന്നു. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ വീണ്ടും ഡ്രയറുകളിൽ ഉണക്കിയെടുത്താണ് നമ്മുടെ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യ പ്രാവർത്തികമാക്കുന്നത്. ഇന്ന് നമ്മൾ ബേക്കറികളിൽ കാണുന്ന സംസ്കരിച്ച വിവിധ തരത്തിലുള്ള പഴങ്ങളെ ഈ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യയിൽ കൂടിയാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. നേരിട്ട് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്ന പഴം പച്ചക്കറികളുടെ നിറവും ഘടനയും ഒക്കെ മാറുമെങ്കിൽ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യയിലൂടെ ഉണക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഘടനയും മണവും രുചിയും എല്ലാം തന്നെ നമുക്ക് കൂടുതലായി നിലനിർത്താനായിട്ട് സാധിക്കുന്നു. മറ്റൊരു നൂതനമായ ഉണക്കൽ പ്രക്രിയയാണ് വാക്വം ഡ്രൈയിങ് എന്ന് പറയുന്നത്. പഴങ്ങളും പച്ചക്കറികളും ഗുണമേന്മയോടെ സ്വാദിഷ്ടമായും ആരോഗ്യപ്രദമായ രീതിയിലും ഉണക്കിയെടുക്കുന്നതിന് ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെയും ഉയർന്ന താപനിലയിൽ ഉണക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് വാക്വം ആണ്. ഇതിൽ ജലാംശം നീക്കം ചെയ്യുന്നതിനായി ഉൽപ്പന്നങ്ങളെ 100 kPa താഴെ മർദ്ദമുള്ള ഒരു വാക്വം ചേമ്പറിൽ വെച്ചതിന് ശേഷം അതിനുള്ളിലെ മർദ്ദം കുറയ്ക്കുന്നു. തന്മൂലം താഴ്ന്ന താപനിലയിൽ തന്നെ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നുള്ള ജലാംശം നീക്കം ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം സംരക്ഷിക്കുന്നതിനും ഓക്സിഡേഷൻ അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ബ്രൗൺ നിറം അല്ലെങ്കിൽ കറുപ്പ് നിറമാകുന്നതിനുള്ള രാസപ്രക്രിയകളെ തടയുന്നതിനും ഇത് സാധിക്കുന്നു. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന നൂതന സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നങ്ങളാണ് വാക്വം ഫ്രൈഡ് ചിപ്സ്. ആധുനിക ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഒരു വിപ്ലവകരമായ മാറ്റം ഈ വാക്വം ഫ്രൈയിങ് കൊണ്ടുവന്നു എന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണ ചിപ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ കൂടുതൽ താപനിലയിൽ എണ്ണയിൽ വറുത്തെടുക്കുന്ന രീതിയാണ് പ്രാവർത്തികമായിട്ട് ഉള്ളത്. നമ്മുടെ പരമ്പരാഗത രീതിയും ഇതുതന്നെയാണ്. എന്നാൽ കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ താപനിലയും പഴങ്ങളും പച്ചക്കറികളും വറുത്തെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് വാക്വം ഫ്രൈയിങ്. ഇത്തരത്തിലൂടെ ഗുണനിലവാരമുള്ള കൊഴുപ്പ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നു. വാക്വം ഫ്രൈയിങ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് പഴുത്ത പഴങ്ങളെയും ചിപ്സുകളാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് പഴുത്ത ചക്കപ്പഴവും പഴുത്ത ഏത്തപ്പഴത്തിൻ്റെയും ഒക്കെ ചിപ്സ് ലഭ്യമാകുന്നത്. ചക്ക, മാങ്ങ, കൈതച്ചക്ക മുതലായ പഴങ്ങളിൽ നിന്നും കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് വാക്വം ഫ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ കൂടെ ചിപ്സുകൾ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇന്ന് വിപണിയിൽ ഉപഭോക്താക്കൾ അന്വേഷിച്ചു വരുന്നതും ഇത്തരത്തിലുള്ള വാക്വം ഫ്രൈഡ് ചിപ്സുകളാണ്. മറ്റൊരു സാങ്കേതിക വിദ്യയാണ് റിട്ടോർട്ട് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ റിട്ടോർട്ട് പാക്കേജിംഗ്. ഇവയിൽ റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളായ അവിയൽ, അതല്ലെങ്കിൽ മീൻകറി, പനീർ കറി, രാമശ്ശേരി ഇഡലി ഇങ്ങനെയുള്ള റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളെ പാക്കറ്റുകളിനുള്ളിലാക്കി റിട്ടോർട്ട് പ്രോസസ്സിങ്ങിൽ കൂടി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് കൂടുതൽ നാൾ സൂക്ഷിച്ചു വയ്ക്കുവാനും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നു.

0: ഇത്തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയാൽ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള പോഷക സമൃദ്ധമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നൽകുവാൻ നമുക്ക് സാധിക്കും. എങ്കിൽ മാത്രമേ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലൂടെ നമുക്ക് കൃഷിയെ ഒരു വ്യവസായമായും സംരംഭമായും മാറ്റുവാനായി സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ മെഷീനുകൾ ഓരോ സംരംഭകർക്കും വാങ്ങിക്കുക എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവയെല്ലാം തന്നെ ഉയർന്ന വിലയുള്ളവയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ടാണ് നമുക്ക് ഇന്ന് ഇൻക്യുബേഷൻ സെൻ്ററുകൾ നിലവിലുള്ളത്. കേരള കാർഷിക സർവകലാശാലയുടെ ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ വെള്ളായണിയിലും അതുപോലെ തന്നെ വെള്ളാണിക്കരയിലുമുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ ഇത്തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകളുടെ യന്ത്രങ്ങൾ ലഭ്യമാണ്. കർഷകർക്ക് ഈ ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവർക്ക് ഈ ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ വന്ന് മെഷീനുകൾ കാണാനും ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവന്ന് വികസിപ്പിച്ചെടുക്കുന്നതിനും ഈ മെഷീനുകൾ ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് ഓരോ സംരംഭകർക്കും അല്ലെങ്കിൽ വ്യവസായം തുടങ്ങുന്നവരും ഉടനെ തന്നെ പോയി ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീനുകൾ വാങ്ങണമെന്ന് ആവശ്യമില്ല. അവർക്ക് ഇത്തരം ഇൻക്യുബേഷൻ സെൻ്ററുകൾ പ്രയോജനപ്പെടുത്തി പരിശീലന പരിപാടികളായാലും പുതിയ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതിനായാലും അതുപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിലേക്ക് ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോകുന്നതിനും ഇത്തരത്തിലുള്ള ഇൻക്യുബേഷൻ സെൻ്ററുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ പലപ്പോഴും സീസണലാണ്. അതായത് ചക്ക, മാങ്ങ എന്നിവയെല്ലാം തന്നെ ഒരു പ്രത്യേക കാലയളവിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി സൂക്ഷിച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവയുടെ സൂക്ഷിപ്പുകാലം കൂട്ടുന്നതിനും വിപണിയിലേക്ക് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനും അതുവഴി കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിന് ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്നതിനും അതുവഴി നമുക്ക് വിപണി കൈയടക്കുന്നതിനും സാധിക്കും.
1: പഴം പച്ചക്കറി സംസ്കരണത്തിലെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ പി ആർ ഗീതാലക്ഷ്മി.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
3: അക്കാദമിക്, ഗവേഷകർ, MSME കൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ൽ ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളുടെ ഒരു

0: ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം ശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM-ന്റെ പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM-ന്റെ പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരം ശിവായ് എന്ന് പേരിട്ടിരുന്ന NSM-ന്റെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരം ബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂറിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരം ബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ
2: This is Akashvani, the news read by Abhishek Mukhopadhyay. Union Minister Dr. Jitendra Singh has appealed to the protesting students of the NEET paper leak issue to come for talks, saying government is ready for discussions on all issues. Talking to media, the minister said that in the last 24 hours, as many as 4 offers were made to the student representatives of the ongoing protest for a dialogue. He gave a standing invitation for discussions to the protesting youth, adding that Union Minister J.P. Nadda and he will be present to the dialogue. He also informed that the talks can be held with an open mind at the residence of Union Minister J.P. Nadda or at his office. He added that without a dialogue, a solution will not be found. Prime Minister Narendra Modi announced that the centre will set up fast-track courts to ensure swift and stringent punishment for those involved in paper leaks and asserted that protecting students' future remains the government's top priority. In a social media post,

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: മാതൃകാപുരുഷനായിരുന്നു ദിലീപൻ, രാജാവെന്ന നിലയിലും വ്യക്തിയെന്ന നിലയിലും. എങ്കിലും ഗൃഹസ്ഥനെന്ന നിലയിൽ പുത്രനിലൂടെ വംശം നിലനിർത്താൻ കഴിയാത്തതിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരാൾ വസിഷ്ഠൻ മാത്രമാണ്. സൂര്യവംശരാജാക്കന്മാരുടെ ഗുരുവാണ് വസിഷ്ഠ മഹർഷി. അരണ്യത്തിൽ തൻ്റെ ആശ്രമത്തിലാണ് ഗുരു വസിക്കുന്നത്. ഗുരുവിനെ

പരിഹാരോപായങ്ങൾ ചർച്ച ചെയ്ത് ഉപദേശം സ്വീകരിക്കാൻ രാജാവ് നിശ്ചയിച്ചു. കനപ്പെട്ട രാജ്യഭാരം മന്ത്രിമാരെ ഏൽപ്പിച്ച് ഭാരങ്ങൾ ഒഴിഞ്ഞ് പത്നീസമേതനായി ഗുരുവിനെ ദർശിക്കാൻ ദിലീപൻ തീരുമാനിച്ചു.

സന്താനാർത്ഥായ, സന്താനഹ അർത്ഥഹ പ്രയോജനം, യസ്യ തസ്മൈ, പുത്രനെ ലഭിക്കുക എന്ന പ്രയോജനത്തിനുള്ള വിധികൾ അനുഷ്ഠിക്കുന്നതിനു വേണ്ടി. ജഗതഃ ഗുർവീ ധൂഹു, രാജ്യഭരണമെന്ന ഗുരുവായ ധൂഹു ഭാരം. സ്വഭുജാത് അവതാരിത, സ്വന്തം കയ്യിൽ നിന്ന് താഴെ ഇറക്കി സജീവന്മാരിൽ നിക്ഷേപിച്ചു. ഘനമേറിയതാണ് രാജ്യഭാരം, അത് താൻ കൈകളിൽ ധരിച്ചിരിക്കുകയുമാണ്. ഇപ്പോൾ പുത്രലാഭത്തിനുള്ള വിധികൾ അനുഷ്ഠിക്കാനായി ആ ഭാരം മന്ത്രിമാരെ ഏൽപ്പിച്ചു. ഭരണച്ചുമതലകൾ വിദഗ്ധരായ മന്ത്രിമാരിൽ നിക്ഷേപിച്ചു. അനന്തരം ബ്രഹ്മാവിനെ വണങ്ങി ദിലീപനും പത്നിയും വസിഷ്ഠാശ്രമത്തിലേക്ക് പുറപ്പെട്ടു.

0: അനന്തരം പുത്രകാമ്യയ പുത്രനുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ ദമ്പതി പരിപൂതരായ ആ ദമ്പതിമാർ ജായാച പതിശ്ച ജായാപതി പത്നിയും പതിയും. ഇതിന് ദമ് എന്ന നിപാതം വന്നിട്ടാണ് ദമ്പതി എന്ന ഒറ്റ വാക്കുണ്ടായത്. ആ ദമ്പതിമാർ വിധാതാരം അഭ്യർച്ച മംഗളകരമായ കാര്യത്തിന് പുറപ്പെടും മുമ്പ് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ അർച്ചന. ഗുരോഃ ആശ്രമം ജഗ്മധുഃ, വസിഷ്ഠൻ്റെ ആശ്രമത്തിലേക്ക് പ്രാർത്ഥനകളോടെ പുറപ്പെട്ടു. അതൊരു തീർത്ഥയാത്രയായിരുന്നു. പുത്രനെ തേടി ദമ്പതിമാർ ഗുരുസൗധത്തിലേക്ക്, പുണ്യ ആശ്രമത്തിലേക്ക് നടത്തുന്ന യാത്ര. മന്ത്രിമാരുടെ മാത്രമല്ല, ആകെ ജനങ്ങളുടെ പ്രാർത്ഥന ആ യാത്രയെ പിന്തുടർന്നു. ആ ജന്മശുദ്ധരാകണം സൂര്യവംശ നിർഭന്മാർ എന്ന ആദ്യ വിശേഷണത്തിൻ്റെ അർത്ഥം വിവരിക്കുകയാണ് പുത്രജന്മത്തിനു വേണ്ടി പുണ്യാശ്രമത്തിലേക്ക് പോകുന്ന ദമ്പതിമാരുടെ കഥയിലൂടെ കാളിദാസനിവിടെ.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.
2: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

0: സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 45 സെക്കൻഡും. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. കേന്ദ്രീയ സർവകാരഃ പ്രശ്നപത്ര ഗോപ്യതാഭംഗ പ്രകരണേ സംലിപ്തേഭ്യഃ ദണ്ഡപ്രദാനാർത്ഥം ത്വരിത ന്യായാലയം സ്ഥാപയിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശ്വാസയത് യത് ഛാത്രാണാം ഭവിഷ്യരക്ഷണം സർവകാരസ്യ വർത്തതേ ശീർഷ പ്രാഥമികത. സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജുഹു പ്രാവോചത് യത് സർവകാരഃ സംസദി നീട്ട് സംബദ്ധ പ്രകരണേഷു ചർച്ചയൈ സർവഥാ സന്നദ്ധഃ. മനിലായാം ആയോജിത്തെ ആസിയാൻ മന്ത്രിസ്തരീയ സമ്മേളനേ ഭാരതം ആതങ്കവാദം വിരുദ്ധ്യ അസഹിഷ്ണുതായാഃ നീതിഃ പുനഃ പ്രത്യപാദയത്. സംയുക്തരാഷ്ട്ര സുരക്ഷാ പരിഷദി സിന്ധു ജലസന്ധേഃ വിഷയ പാകിസ്ഥാന ദേശസ്യ വക്തവ്യേഷു ഭാരതേന പ്രകടിതാ വിപ്രതിപത്തിഃ. ഭാരതേന സ്പഷ്ടീകൃതം യത്

0: വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് 5 ആഗസ്റ്റ് വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8:00-10:00 പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവെച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31 മുൻപ് 2ാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. 1 ആഗസ്റ്റ് മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI.

0: കൊല്ലം പോലീസ് ക്ലബ്ബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ 1-ാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: അറബ്ശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടുതള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബ്ശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബ്ശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബ്ശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
0: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ 2-ാം മത്സരം ശനിയാഴ്ചയും 3-ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് കെഎസ്ആർടിസി. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അഗ്രജൻ എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പ് രചിച്ച്, ജി ദേവരാജൻ ഈണം പകർന്ന്, യേശുദാസും സംഘവും പാടിയത്.

അമരം എന്ന ചിത്രത്തിന് വേണ്ടി. ക്ഷമിക്കണം, അമരം എന്ന ചിത്രത്തിന് വേണ്ടി ലതികയും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. മലയാള ചലച്ചിത്ര ഗാനങ്ങളിനി 10:30 കേൾക്കാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി

എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: പ്രിയമുള്ള കിസാൻവാണി ശ്രോതാക്കളെ,
1: ഇന്നത്തെ കിസാൻവാണിയിൽ അടിമാലിയിലെ കർഷകനായ സി എം ഗോപി ചെറുകുന്നേലുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം കേൾക്കാം.
2: ചേട്ടാ, ഈ വർഷം പൊതുവെ ജാതിക്ക് പലയിടത്തും നമ്മൾ നോക്കുമ്പോൾ വളരെ ആദായം കുറവായിട്ടാണ് കാണുന്നത്. വളരെ ചുരുക്കടത്ത് മാത്രമാണ് നന്നായിട്ട് കായുണ്ടായതായിട്ട് കാണുന്നത്.
3: അതെ, വളരെ ശരിയാണ്. അത് വളരെ ശരിയാണ്. അതെന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം മഴ വളരെ കൂടുതലുണ്ടായി. ആ മഴ കൂടുതലുണ്ടായി, കാലം തെറ്റിയുള്ള മഴ വന്നു, കാറ്റും മഴയും ഭയങ്കരമായിട്ട് വന്നു. ഇത് വെള്ളത്തിൽ കൂടി ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആകാശത്തു നിന്ന് വീണതിൽ നിന്ന്? എനിക്ക് ബലമായ സംശയമുണ്ട്. കാരണം എൻ്റെ പറമ്പിലൊക്കെ നട്ടാണ് ഇഞ്ചി മുഴുവൻ ഒറ്റയാഴ്ച കൊണ്ട് പഴുത്തുപോയി. എൻ്റെ തന്നെയല്ല, ഞങ്ങൾ അടിമാലിൻ്റെ അടുത്ത് ആ മച്ചിപ്പുഴ ഗ്രാ പ്രദേശങ്ങളിൽ അവിടെ അടിമാലി മേഖലകളിലൊക്കെ ഞാൻ പലയിടത്ത് തന്നെ വെച്ചു. ഇഞ്ചിക്ക് ഞങ്ങൾ വേറെ ആർക്കെങ്കിലും പറ്റുന്ന എല്ലാവരും ഇഞ്ചി പഴുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ ഇല പഴുക്കാൻ കാരണം പകുതി മൂപ്പായപ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്നാണ് അറിയാൻ പാടുള്ളത്. എല്ലാ ഇഞ്ചിയുടെ തണ്ട പഴുത്തുപോയി.
2: ആ ജാതി ഒരുപാടിടത്ത് ഇങ്ങനെ.
3: അപ്പോൾ അതിന് പരാഗണം കറക്റ്റായിട്ട് കിട്ടാത്തതിൻ്റെയാണ്. ആ പരാഗണം കിട്ടാതെ ഓവറായിട്ട് മഴ വന്നപ്പോൾ പൂവിൻ്റെ സമയത്ത് ആ ഭയങ്കര മഴയും കാറ്റും വരുന്നുണ്ട്. ആ മഴ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവിച്ചാണെന്നറിയില്ല, കേരളം മുഴുവനും സംഭവിച്ചിട്ടുണ്ട്. കേരളം മുഴുവനും ജാതിക്ക് ആ കുറവാണ് ഈ ഒരു വർഷം.
2: എന്നാൽ ചില ജാതികളിൽ നന്നായിട്ട്,
3: അത് അപൂർവം കുറച്ചേ ഉള്ളൂ, കുറച്ചൊക്കെയാണ്. ചില മേഖലകളിലൊക്കെ കുറച്ചൊക്കെ കായുണ്ട്. പക്ഷേ എൻ്റെ ഞങ്ങളുടെ മരം അതെ പ്രാവശ്യം കാ കുറവാണ്. കാ കുറവാണ്. കാ കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ മേഖലയും
2: ബാധിച്ചിട്ടുണ്ട്.
3: എല്ലാ മേഖലയിലും ഒരു വർഷമായിട്ട് അതങ്ങനെ കേരളം മൊത്തം. പക്ഷേ അത് ഇപ്പം ആയിട്ട് വീണ്ടും നന്നായി വരുന്നുണ്ട്.
2: എന്തെല്ലാം കൃഷികൾ മൊത്തത്തിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഉള്ള സ്ഥലത്ത്?
3: ഇപ്പം ഞാൻ ചെയ്യുന്നത്, എനിക്കിപ്പോൾ സ്വന്തമായിട്ടൊരു 15-17 ഏക്കർ സ്ഥലമുണ്ട് സ്വന്തമായിട്ട്. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ വട്ടപൂജ്യം സീറോയിൽ നിന്ന് കയറിപ്പോന്ന ആളായി. സീറോയിൽ നിന്ന് കയറി വന്ന് കൃഷി തുടങ്ങി. ആദ്യം കച്ചവടമായിരുന്നു. കച്ചവടത്തിൽ പോകുന്ന നഷ്ടം വന്നു, കുറച്ച് സ്ഥലം വിറ്റ് കടം തീർത്ത് 2 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് 84-85 കൃഷി തുടങ്ങിയതാണ്. അവിടെ നിന്ന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. പിന്നെ അതുപോലെ പടിപടിയായിട്ട് കയറി വന്ന് എൻ്റെ സഹോദരങ്ങളൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അവരൊക്കെ നല്ല നിലയിലെത്തി. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളാണേലും പഠിച്ചു, വലുതായി. അവർ വിദേശത്ത് ജോലിയായിരുന്നു, ഇപ്പോൾ അവിടെ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുന്നു. അപ്പോൾ ഞാൻ ആ കൃഷി ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ അതേപോലെ തന്നെ ഇപ്പോഴും നടന്നിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഈ പ്രധാനമായിട്ട് വന്നപ്പോഴും ഒരു 10-50 കുടുംബങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്.
2: പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള കാർഷിക പ്രവർത്തനം,
3: കാർഷിക പ്രവർത്തനം അതാണ്. പിന്നെ പുതിയ പുതിയ ഒരു വെറൈറ്റികൾ എൻ്റെ കൈ കിട്ടി, അത് പരമാവധി ഡെവലപ്പ് ചെയ്ത് മറ്റ് പരമാവധി കർഷകരിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഏറ്റവും നല്ലത്, അതിനകത്ത് കൃത്രിമമൊന്നും ചെയ്യില്ല. കാരണം എനിക്ക് എന്നെ ഗവൺമെൻറ് അവാർഡ് വരെ തന്ന ഒരു ആദരവ് തന്നപ്പോൾ ജനങ്ങളോടും മറ്റുള്ളവരോടും ഒരു പ്രതിബദ്ധത നമുക്ക് ഒന്നോടെ കൂടുതലാണ്. അപ്പോൾ അതാണ് ഈ പുതിയ പുതിയ വെറൈറ്റികൾ ഞാൻ ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കുമ്പോൾ ഒരുപാട് കർഷകർക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഈ ജാതി തന്നെ ഇപ്പോൾ ഒരു 300-325 പത്രിക്കൊക്കെ 1 കിലോ കൂടെ നല്ല വെറൈറ്റിയാണ് കൊടുക്കുന്നത്. ഈ ജാതി ഒക്കെ കൊടുക്കുമ്പോൾ ജാതി കൃഷി ഭയങ്കര ലാഭത്തിലാവും ഇത്. അപ്പോൾ അത്തരം വെറൈറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ വിലക്ക് മേടിച്ചതാണ്. നമ്മൾ കൃഷി ചെയ്ത് കാശുണ്ടാക്കി, ആ കഠിനപ്രയത്നം ചെയ്തുണ്ടാക്കിയതിൻ്റെ അതിൽ നിന്ന് മിച്ചം വന്നെങ്കൊണ്ട് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മേടിച്ചിട്ടു. അപ്പോൾ ബാക്കി സഹോദരങ്ങളെല്ലാം രക്ഷപ്പെട്ടു. ആ കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ ഈ 2 പെൺമക്കളാണെങ്കിൽ അവരെ കല്യാണമൊക്കെ വെച്ചിട്ട് അവർക്കും 2-3 കുഞ്ഞുങ്ങളുണ്ട്, നന്നായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളുണ്ടായിരുന്ന അതിൽ നിന്ന് പിന്നെ നമ്മൾ മിച്ചം വരുത്തിയാണ് ഈ സ്ഥലങ്ങളൊക്കെ മേടിച്ചു. ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ നല്ല വില കിട്ടുന്ന സ്ഥലങ്ങളാണ് അധികം. അത് നല്ല ഇതാണ്. ഇപ്പം അത്തരം സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ സമ്മിശ്ര കൃഷി. ഞാനിപ്പോൾ ഇവിടെ മാങ്കടവ ഭാഗത്ത് ചെയ്യണത് മെയിനായിട്ട് ചെയ്തേക്കണത് ജാതിയാണ്. അതിനിടയ്ക്ക് മൊത്തം സ്പ്രിംഗ്ലർ ചെയ്തിരിക്കുക പറമ്പിൽ. ഇപ്പം നനയ്ക്കാൻ ഒന്നാമത് പണിക്കാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ഈ മാൻ പവർ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറമ്പിൽ വലിയ ഒരു കുളം, 2 ലക്ഷം ലിറ്ററിൻ്റെ വലിയ കുളം ഏറ്റവും മുകളിലെ ഭാഗത്ത് സുരക്ഷിതമായിട്ടുണ്ടാക്കി. മറ്റേ ദോഷങ്ങൾ വരാത്തതിലും പൊട്ടിപ്പോകാത്ത രീതിയിൽ അങ്ങനെയുള്ള ഭാഗത്താണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് ആര് പടതാക്കുളം ഉണ്ടാക്കിയാലും അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വേറെ വലിയ ദുരന്തം, അതിൽ നിന്ന് ദുരന്തം ഉണ്ടാവും. ആ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഏറ്റവും നല്ല സുരക്ഷിതമായ ഭാഗത്ത്, നല്ല ഉറച്ച മണ്ണുള്ള ഭാഗത്ത് ഉണ്ടാക്കി നട്ടുണ്ടാക്കി ആ വെള്ളം ശേഖരിച്ചു. ഇപ്പം 3-4 മോട്ടറും വെച്ചിട്ടുണ്ട്. ഈ വെള്ളം അതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ സ്ഥലം ചെറിയ ചെരുവുള്ളാണ് മൊത്തത്തിൽ. അതുകൊണ്ട് അതിൻ്റെ ആ ടോപ്പ് കുറേ ഭാഗം നിരപ്പുണ്ട്. ആ നിരപ്പുള്ളിടത്ത് മാത്രം നനയ്ക്കാൻ ഒരു മോട്ടർ അവിടെ ആ കുളത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് അവിടെ എല്ലാം സ്പ്രിംഗ്ലറെല്ലാം മറക്കുകയും ആ മോട്ടറിൽ കൂടി പിന്നെയുള്ള സ്ഥലത്തേക്ക് മുഴുവൻ ഗ്രാവിറ്റി ആയിട്ട് പോകുന്നുള്ളൂ. വലിയ ഓസ് അത് ഇത് കുളത്തിലേക്ക് താത്തി വെച്ചാൽ മതി. വാൽവ് തുറക്കുമ്പോഴത്തേക്കും വാത്തി ശക്തമായിട്ട് വെള്ളം താഴ്ത്തു വരും. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ അതിന് ചെറിയൊരു സ്പ്രിംഗ്ലർ, ഒരു 100 സ്പ്രിംഗ്ലറിന് വേണ്ടിയിട്ട് ഓരോ വാൽവ് വയ്ക്കും. അപ്പോൾ ഈ 10 ഏക്കറോളം സ്ഥലത്ത് നനയ്ക്കാൻ 2 പണിക്കാർ മതി. ആ 2 പണിക്കാർക്കും ഈ മുഴുവൻ സ്ഥലവും നനയ്ക്കാൻ പറ്റും. മോട്ടർ ഓണാക്കിയിട്ട് ഈ ടാങ്കിലേക്ക് ഒരു 3 മോട്ടറിലെ വെള്ളം എപ്പോഴും വന്ന് വീണുകൊണ്ടിരിക്കും ടാങ്കിലേക്ക്. അതിൽ നിന്ന് ഗ്രാവിറ്റി ആയിട്ടൊക്കെ 2 ടീം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്ന കാരണം ആ വെള്ളം അതുപോലെ തീർന്നുകൊണ്ടിരിക്കും. ആ വെള്ളം വന്നിട്ടേം നമ്മൾ നല്ല വേനക്കും മഴക്കാലത്ത് ചെടികൾ നിൽക്കും പോലെയാണ് എൻ്റെ പറമ്പിൽ ആ ചെടി നിന്നത് കഴിഞ്ഞ വർഷം. അത് ആ വെള്ളം അതുപോലെ നനയ്ക്കാൻ പറ്റുകൊണ്ടാണ്. അപ്പോൾ ഈ 2 പേര് മതി നനയ്ക്കാൻ. അപ്പോൾ മാൻപ അത് എൻ്റെ ശമ്പളം അത്രയും കുറച്ച് മതി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ നോക്കിയപ്പോൾ എന്തായാലും പറമ്പിൽ വേനൊക്കെ നനവ് തുടങ്ങി കാട് പടലം കാട് കണ്ടവാനുണ്ടാവും പറഞ്ഞു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഒന്നര വർഷം മുമ്പ് ഞാൻ കുറച്ച് ഏലം വെച്ച് നോക്കാൻ ഒരു ഐഡിയ തോന്നി. അങ്ങനെ കുറച്ച് ഏലം ഞാൻ വെച്ചു. ഏലം വെച്ചിപ്പോൾ ഒരു 3000 ചോട ഏലം മൊത്തത്തിലുണ്ട്. ആ ഏലം ഇപ്പോൾ എല്ലാം കായ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏലത്തിൻ്റെ പിയാഴ്ച കമ്പളിയിൽ വളവിടലും ഇതിൻ്റെ മരുന്നടിയും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഏലം ജാതിയുടെ അടയ്ക്കുമ്പോൾ ജാതിയിൽ ഇച്ചിരി കാ കുറയും, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ജാതിയുടെ തലയ്ക്കും മുറിച്ച് ഞങ്ങൾ ബഡിയുണ്ട്. ഈ വെറൈറ്റിയുടെ മദർ പ്ലാന്റ് തന്നെ എനിക്ക് 2000-3000 തൈയുണ്ട്. ഈ പുതിയ ഇനം ജാതി. അപ്പോൾ മാങ്കടകളുടെ കൃഷി ചെയ്തേക്കുന്നത് ഇനമാണ്. അതിനകത്തൊരു 70%. ആ പുതിയ ഇനം നീളം കൂടി ആ കായുടെ ആ മാങ്ങാജാതി, മാങ്ങാജാതി എന്ന് പറയും, മൾട്ടി റൂട്ട് ലോങ് എന്ന് പറയും. അപ്പോൾ അതങ്ങനെ ഉള്ള ആ ഒരു വെറൈറ്റിയുടെ തന്നെ തല മൊത്തം മുറിച്ചെടുക്കുക ബഡ് കമ്പുണ്ടാക്കാനായി, ബഡ് തൈ ഉണ്ടാക്കാനായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഏലം കുറച്ചൊന്ന് കായലിൽ ജാതി വെച്ച് കുറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, കാരണം മറ്റു വരുമാനങ്ങൾ രണ്ട് രീതിയിൽ കിട്ടും. അപ്പോൾ ഏലത്തിൽ നിന്നും കുറെ കിട്ടും. ഇപ്പോൾ കാടുണ്ടാവല് കുറയുമ്പോൾ കാട് തെളിക്കൽ എളുപ്പമുണ്ട്, ആ കിട്ടും. പിന്നെ കുറച്ച് ഭാഗത്ത് ഞങ്ങൾ കുറച്ച് കൊക്കോ ഞങ്ങൾ ഇടയ്ക്ക് അകലം കൂട്ടി വെച്ചാൽ ബഡ് കമ്പ് അതിൽ ഇത് എടുക്കാനായിട്ടും ബഡ് കമ്പ് എടുക്കാനും പിന്നെ കായയുടെ വിത്ത് ഇതിന് വേണ്ടി എടുക്കാനും ഒക്കെ ആയിട്ട് അതും ചെയ്തിട്ടുണ്ട്. കുറച്ച് കമുകുണ്ട്.
2: അപ്പോൾ മെയിനായിട്ടും ജാതി കൃഷി ചെയ്തു, പിന്നെ ഏലം, പിന്നെ കുറച്ച് കമുക്,
3: അതെ, കൊക്കോ, കുരുമുളക്. കുരുമുളക് തെങ്ങ് എനിക്ക് അതിനകത്തൊരു മൊത്തം ഒരു 150 തെങ്ങുണ്ട്. ഈ 150 തെങ്ങെന്ന് കഴിഞ്ഞാൽ അതൊരു 100 തെങ്ങ് ഇപ്പോൾ കായ്ക്കുന്നുണ്ട്. അത് ഈ പറമ്പിൻ്റെ അതിർത്തിയേക്കടെയാണ് നിൽക്കുന്നത്. അതിർത്തിയേക്കടെ ഇങ്ങനെ ഞാനിട്ട് അതായത് മുഴുവൻ കുരുമുളക് കയറ്റിയേക്കുക. അപ്പോൾ കുരുമുളക് കുറേ കിട്ടും എനിക്ക്, കുരുമുളക് കുറേ കിട്ടും ഈ തെങ്ങെന്ന് തെങ്ങേക്കണം. അപ്പോൾ തെങ്ങേറ്റക്കാരന് ഞാൻ ഈ പറഞ്ഞാൽ 25 നീളമുള്ള ഈ ഗോവണി ചവിട്ടുപൊടി ബെൽഡ് ചെയ്തുണ്ടാക്കി ഒരു 4 ഗോവണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എൻ്റെ അടുത്ത് ഹിന്ദിക്കാർ പണിക്കാരുണ്ട്. തെങ്ങേറ്റക്കാരൻ വരുമ്പോൾ ഞാൻ ആ പുള്ളി പൈസ എത്രയാണെന്ന് പറഞ്ഞ് മേടിച്ചോ, കുരുമുളക് ഒന്നും കളയരുത്, അത് അത് കളയാണ്ട്. അപ്പോൾ ഈ ഗോവണി കൊണ്ട് കൊടുക്കാണ്ട് ഈ ഹിന്ദിക്കാരനെ ഒരാളെ കൂടെ വിട്ടേക്കും. തെങ്ങേറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ വീട്ടിൽ പെട്ടെന്ന് ഇയാൾ ഈ ഗോവണി കൊണ്ട് വെച്ച് കൊടുക്കും. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല, എല്ലാം ക്ലിയറായിട്ട് നോക്കി ചെയ്യുന്നുണ്ട്.
2: ഈ ഏലം ഏതിനാണ് നട്ടിരിക്കുന്നത്?
3: ഞെള്ളാനി ഏലമാണ്. പിന്നെ കണിപറമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 1000-1500 ഓടുകയാണ്. ബാക്കിയെല്ലാം ഞെള്ളാനിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ഒരു പരീക്ഷണം തുടങ്ങിയ പിന്നെ സമ്മിശ്ര കൃഷി എന്ന് വെച്ചാൽ നമുക്ക് ഒന്നല്ലേ മറ്റൊന്ന്, ഈ തൊഴിലാളികളുടെ പൈസ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു താങ്ങാൻ പറ്റും. പിന്നെ തേങ്ങയും കിട്ടും കുറേ. ഇപ്പോൾ ഒരിടയിലൊരു 800-1000 തേങ്ങ ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്.
2: നന്നായിട്ട്
3: അല്ല, കൃഷിയെ സന്തോഷമാണല്ലോ. പറമ്പിക്കണ നടന്ന് മൊത്തം നടന്നു വരുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു സന്തോഷമാണ് മനസ്സിന്. പിന്നെ വീട്ടിൽ പോയി കിടന്നാലും ഇത്രയും ഏരിയയിൽ കൃഷിയും ഈ അഗ്രികൾച്ചർ നഴ്സറിയും അടിമാല അഗ്രികൾച്ചർ നഴ്സറിയും തൈ ഉൽപ്പാദനമുണ്ട്. അവിടെയും കുറേ തൊഴിലാളികളുണ്ട്. അവിടെ തൈ എടുക്കാൻ പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വരും. പിന്നെ അതെല്ലാം ചെയ്യുന്നതോടൊപ്പം ഇവിടെ നടക്കുന്ന കൃഷി എങ്ങനെ ഉണ്ടെന്ന് അതിന് മനസ്സിങ്ങനെ രാത്രിയും ഈ പറമ്പിക്കടെ ആയിരിക്കും. ഓരോ ഭാഗത്തും ഉള്ള അപാകതകൾ, പോരായ്മകൾ രാവിലെ 50 വരെ എല്ലാം വിളിച്ച് ഞാൻ ഫോൺ വിളിച്ച് എല്ലാ ഭാഗത്തും ഉള്ള ഓരോ പണിക്കാർക്കും ചെയ്യേണ്ട പണികളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും ഓരോന്നോരോന്നും.
2: ഈ പറമ്പിലേക്കൊക്കെ എപ്പോൾ?
3: ഇപ്പോൾ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ രാവിലെ, ചിലപ്പോൾ ഒരു 8 മണിയാകുമ്പോൾ. ഇപ്പോൾ പണ്ടത്തെ അതല്ലല്ലോ, ആരോഗ്യപരമായ കായ് വരുമല്ലേ. അപ്പോൾ ഇത്ര വർഷങ്ങൾ ചെയ്ത് അതാണ് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഒരു ആരോഗ്യമൊക്കെ അത്യാവശ്യം ആരോഗ്യമുണ്ട്.
2: ഭാര്യ എന്ത് ചെയ്യുന്നു?
3: ഭാര്യ എൻ്റെ കൂടെ നേരത്തെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 15 വർഷം മുമ്പ്, 15 വർഷമായി ആണ് ഗൗരിയമ്മ കൃഷിമന്ത്രി ചെയ്യുന്ന സമയത്താണ് ഒരു ടിഷ്യൂ കച്ച ലാബിൽ ലാബ് അസിസ്റ്റൻ്റായിട്ടൊരു പണി കിട്ടി. ഒരു ഇൻ്റർവ്യൂവിൽ പാസ്സായിട്ട് കിട്ടിയതാണ്. അത് കിട്ടാൻ കാരണം ഈ കിൻഡൽ നേന്ത്രവാഴ ഞാൻ വികസിപ്പിച്ച് എൻ്റെ കൃഷിയിടത്തിലുണ്ടായതാണ്. അതിന് വലിയ ഇത് കിട്ടിയ അവാർഡെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ 95-96 യൂണിറ്റ് ആ കാലഘട്ടത്തിൽ ഈ കൃഷിമന്ത്രി വി കെ രാജൻ ആളായിരുന്നു അന്ന് കൃഷിമന്ത്രി. അദ്ദേഹത്തിന് ഇങ്ങനെ എന്തെങ്കിലും പുതിയ പുതിയ സംഭവങ്ങളൊക്കെ കണ്ടാൽ അത് പരമാവധി ഉണ്ടാക്കണം, വികസിപ്പിക്കണം, മറ്റെല്ലാം എത്തിക്കണം എന്ന് വലിയ ആഗ്രഹമുള്ള ആളായിരുന്നു. അപ്പോൾ ഈ എനിക്ക് കർഷകോത്തമ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ഈ ഉദ്യാൻ പണ്ഡിറ്റ് കിട്ടുന്നത് അവാർഡ്. അപ്പോഴാണ് അന്നത്തെ മന്ത്രി, അന്ന് ആദ്യം കർഷകോത്തമ അവാർഡ് കിട്ടുമ്പോൾ പി തങ്കശനാണ് കൃഷിമന്ത്രി. ഇത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഈ ഇത് എനിക്ക് 2 അവാർഡ് ഇത് കിട്ടുന്ന സമയത്ത് അന്ന് ഈ അവിടെ വി കെ രാജനായിരുന്നു കൃഷിമന്ത്രി. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞ് ഈ ഇത്രയും വലിയ വാഴക്കുല ഒരു കർഷകനുണ്ടാക്കി, ഇത് കൃഷിക്കാരിൽ എത്തിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. നിങ്ങൾ ടിഷ്യൂ കൾച്ചർ ലാബിന് കിട്ടണം പറഞ്ഞതോ യൂണിവേഴ്സിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരവിടെ വന്ന് നിന്ന് സഹായിച്ചു തരും, ഗോപിക്ക് റോയൽറ്റി കിട്ടും, തരാം, അത് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പ്രോജക്റ്റ് റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്ക് ഉണ്ടാക്കി തന്നു. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പറഞ്ഞു ഒരു അപേക്ഷ കൊടുക്കാൻ, ഞാൻ അപേക്ഷ കൊടുത്തു, ആ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു, ആ റിപ്പോർട്ട് ഞാൻ കൊടുത്തു, ഗവൺമെൻറ് കൊടുത്തു. അവിടെ കൊടുത്തു കഴിയുമ്പോൾ ധൈര്യമായിട്ട് പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. ആ കെട്ടിടം പണി തുടങ്ങി 2 പണിത് സയൻറ്റിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ പണിയൊക്കെ തീർക്കുന്ന സമയത്ത് ഇതിനിടയ്ക്ക് മന്ത്രി 3 വന്നപ്പോൾ ഒരു സൗഡ് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ വിവരങ്ങളൊക്കെ വളരെ വലിയ താല്പര്യമായി, പെട്ടെന്ന് പണി തീർത്ത് പണി കൊടുക്കാൻ ചെയ്യണമെന്നൊക്കെ മന്ത്രി പറഞ്ഞിട്ട് പോയതാണ്. ഇത് കഴിഞ്ഞാണ് ഈ പണി കെട്ടിടം പണി തീർന്നോട്ടിരിക്കുമ്പോഴാണ് ഈ മന്ത്രി അറ്റാക്കി വന്ന് മരിച്ചു പോകുന്നത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഇടുത്തി പോലെയായിപ്പോൾ എൻ്റെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ ബാങ്കിൽ ലോണൊക്കെ എടുത്ത് കയ്യിലുള്ള കാശെല്ലാം മുടക്കി ആണ് ഈ കെട്ടിടം പണിത്. ഇപ്പോൾ കെട്ടിടം പണി തീർന്നപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താകുമെന്നായിപ്പോയി. പിന്നീട് അതെങ്ങനെ പിന്നെ വേറെ അടുത്ത മന്ത്രി വന്നപ്പോഴത്തേക്ക് അത് സമയത്ത് നടന്നില്ല. പിന്നെ അതിങ്ങനെ കുറെ വർഷങ്ങളിലാണ് കുറെ, പിന്നെ അതിന്റെ വലിയ ചരിത്രമാണ്, കുറെ പൈസകളൊക്കെ നഷ്ടം സംഭവിച്ചു. പിന്നെ ഓരോ ടൈം ഉണ്ടല്ലോ, ഓരോ ദശാസന്ധിയിൽ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ സംഭവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചെങ്കിൽ പോലും ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അതുപോലെ ആ ക്ഷീണം വന്നെങ്കിലും വീണ്ടും മറ്റൊരു പരീക്ഷണത്തിൽ കൂടി ഈ മൾട്ടി റൂട്ട് ജാതി ഇങ്ങനെയുള്ള ഓരോ പുതിയ പുതിയ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് പിന്നെ അതിലപ്പുറം തിരിച്ചു കയറിപ്പോന്നു.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
6: അപ്പോൾ ഈ വാഴ കേരളം മുഴുവൻ കൊടുക്കണമെന്ന് കൃഷിമന്ത്രി എന്നോട് പറഞ്ഞത്, ഇത് വില കുറച്ച് നമുക്ക് കേരളം മുഴുവൻ കൃഷിക്കാർക്ക് കൊടുക്കാം, അതൊരു കർഷകൻ നിങ്ങളുടെ കൃഷിയിടത്തിലുണ്ടായ വാഴയാണ്, അപ്പോൾ അതിന് അവാർഡ് കിട്ടി, അത് നമുക്ക് അങ്ങനെ ചെയ്യാം, അതുകൊണ്ടാണ് ഈ ലാബ് തുടങ്ങാമെന്ന് പറഞ്ഞത്. അന്നും പറ്റിയില്ല, പിന്നെ UDFന്റെ ഭരണം വന്നു, വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗരിയമ്മയായിരുന്നു കൃഷിമന്ത്രി. അപ്പോൾ എന്നോട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട അന്ന് ഈ ഇങ്ങനെ പ്രതിസന്ധി കിടക്കുകയാണല്ലോ. അപ്പോൾ പറഞ്ഞ് മന്ത്രിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേ അവിടെ അപേക്ഷയെല്ലാം കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം മൂന്നാറിൽ ഈ മന്ത്രി തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഈ അപേക്ഷ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പാർട്ടിയുടെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ആ റോഡ് സൈഡിൽ നിർത്തി കണ്ടു. എന്നിട്ട് ഒന്ന് ഇറങ്ങി കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് അപ്പോൾ ഇങ്ങനെ അതാർഡ് കിട്ടിയൊരു കർഷകനായിരുന്നു ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോഴേ, അപ്പോൾ എന്നോട് പറഞ്ഞത് നീ ഒരു അപേക്ഷ ഒന്നുകൂടെ കൊടുക്കാൻ പറഞ്ഞു എന്നോട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കെന്തോ ഒരു വിഷമം തോന്നി. ഞാൻ അത് ഒരു അപേക്ഷ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒരു കമ്മിറ്റി എടുത്തിട്ട് എന്നോട് അതിൻ്റെ ഒരു VFPCക്ക് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് ആ കെട്ടിടം 5 കൊല്ലത്തേക്ക് ലീസിന് ഇവർക്ക് വിട്ടുകൊടുക്കാവോ എന്ന് എന്നോട് ചോദിച്ചു. അത് മന്ത്രിനെ കൂടി മന്ത്രി ചോദിച്ചിട്ട് പോകാൻ എൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിച്ചോളാൻ പറഞ്ഞു. ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹമായിട്ട് കാര്യങ്ങൾ ചെയ്തു. മന്ത്രി പറഞ്ഞ പ്രകാരം മുദ്രപത്രത്തിൽ എഗ്രിമെൻറ്റ് വെച്ച് 5 കൊല്ലത്തേക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ കുറേ പൈസ എനിക്ക് വാടകയായിട്ട് അഡ്വാൻസ് തരുകയും ചെയ്തു. പിന്നെ അത് ഞാൻ പറഞ്ഞു, ഞാനിത് നിങ്ങൾ ഈ പറഞ്ഞ എഗ്രിമെൻറ്റ് പ്രകാരം എന്താണെന്ന് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ് ഞാനത് ഒഴിവായി ഒഴിവായി. എന്നിട്ട് പിന്നെ ഇവർ തൈകളൊന്നും ഉണ്ടാക്കിയില്ല. തൈ ഉണ്ടാക്കാത്ത വന്നപ്പോൾ എനിക്ക് പിന്നെ അധികം ചില പ്രതിസന്ധികളുണ്ടായി. പിന്നെ ഹൈക്കോടതി കേസ് പോലെയാതെ അവർ ഒഴിവാക്കിയത്. ആ എഗ്രിമെൻറ്റ് പാലിക്കാത്ത വന്നത് പറഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു 3 ആഴ്ചക്കകം തീരുമാനം എടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അവർ താക്കോല് തിരിച്ചു തന്നു. ആ താക്കോല് തിരിച്ചു. പിന്നെ ഞാൻ ആ പരിപാടി അവസാനിപ്പിച്ചു. അതിൻ്റെ അതിൻ്റെ പുറകെ പോയാൽ പിന്നെ നമുക്ക് വലിയ ദുരന്തങ്ങൾ പിന്നെ ഉണ്ടാകുമെന്നറിയാം. അതുകൊണ്ട് നമ്മളെ പഴയ കൃഷിയിലേക്ക് തന്നെ പൂർണ്ണമായിട്ട് മാറി. പിന്നെ ലാബിൽ നിന്ന് ആ ചിന്തയെ വിട്ടു. കിൻഡലി വാഴയുടെ തൈ ഉണ്ടാക്കി ഞാൻ 10,000 കണക്കിന് കർഷകർക്ക് കൊടുത്തു. അങ്ങനെ അതാണ് അവാർഡ് കിട്ടിയത്. പക്ഷേ അത് മറ്റ് കർഷകരിൽ 100,000 കണക്കിന് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അത് സമയത്ത് നടക്കാതെയും ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആ പരിപാടി അവസാനിപ്പിച്ചിട്ട് അടുത്ത ഒരു ഓരോ പരീക്ഷണങ്ങളിലേക്ക് മാറി. ജാതി ആ അന്ന് കിൻഡൽ വാഴ കളഞ്ഞൊന്നുമില്ല, അത് മറ്റൊരുപിടി പേരിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരിൽ പലരും അത് ടിഷ്യൂ കൾച്ചർ ചെയ്ത് പല പേരിൽ കേരളം മുഴുവൻ, കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ വ്യാപകമായി ആ വാഴയുണ്ട്. ഇന്നും അവിടെ ഏറ്റവും വലിയ ഏത്തക്കൊല ഉണ്ടാകുന്ന വിത്ത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കിൻഡൽ വാഴ തന്നെ, അത് തന്നെയാണ്, അത് അവിടെ കൊണ്ടുപോയി ചെയ്തതാണ്. എങ്ങനെ ചെയ്താലും ആ വാഴയുടെ കർഷകരിലോട്ട് എത്തിക്കിട്ടിയല്ലോ, അത് മതി. എങ്ങനെയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതുപോലൊരു പിന്നെ ഏറ്റവും നല്ല പത്രിക്കാനുള്ള നല്ല വെറൈറ്റി കണ്ടെത്തി അതിൽ പിടിപ്പിക്കില്ല. പിന്നെ അടുത്തത് അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പം അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് മൾട്ടിറൂട്ടിൽ ലോങ്ങ് മാങ്ങാ ജാതി എന്നൊക്കെ പറയുന്നത്. പിന്നെ വേറെ ജാതിയുണ്ട്. അപ്പോൾ 2-3 എണ്ണം ഇപ്പം നമ്മളങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെറൈറ്റികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് അതാണ് കൃഷിക്കാർക്കും യുവാക്കൾക്കും എല്ലാം വലിയൊരു പ്രചോദനം. പിന്നെ യൂട്യൂബിൽ ഒരുപാട് ഇപ്പോൾ വരുന്നുണ്ട് ഞങ്ങളുടെ ഇത്, ഈ സംഭവങ്ങളൊക്കെ ഈ ബ്ലോഗർമാർ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും, വന്നതെടുക്കും. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ വിദേശത്തിരിക്കുന്ന മലയാളികളും ഇത് കാണുമ്പോൾ അവർക്കും വലിയൊരു താല്പര്യം. അവരെന്നെ പലരും വിദേശത്ത് നിന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മുടെ ഒരു വിജയകഥയൊക്കെ കേൾക്കുമ്പോഴേ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഈ വിദേശത്ത് നിന്ന് ഗൾഫിൽ നിന്നൊക്കെ, ഗൾഫിൽ നിന്ന് വലിയ ഒത്തിരി കാലം നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. തിരിച്ചു വരുവാണെങ്കിൽ നമുക്കൊരു ഒരേക്കർ ജാതിയൊക്കെ വെച്ചാൽ ജീവിക്കാൻ അത്യാവശ്യം ഒരു വരുമാനം കിട്ടുമോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ കൃഷിയുടെ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങളുടെ മക്കൾക്കും അതിൻ്റെ ഒരു നല്ലൊരിത് കിട്ടും, നാടിനും ഗുണം കിട്ടും. വന്നു കഴിഞ്ഞാൽ നല്ലൊരിത് കൃഷി ചെയ്താൽ ഒരേക്കറിലോ ഒരേക്കർ കൃഷി ചെയ്താൽ സുഖമായിട്ട് കുടുംബം ജീവിക്കാൻ നല്ല വരുമാനം കിട്ടും, നല്ല വരുമാനം കിട്ടും. ഒരേക്കർ ജാതി വെച്ചാൽ മിനിമം 70 മരം വയ്ക്കാം ഒരേക്കറിൽ. ഒരേക്കറിൽ 70 വാങ്ങണം. അപ്പോൾ ആ 70 മരത്തിന് ഒരു 4, 5, 6, 8, 8 കൊല്ലം, 10 കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മരത്തിൽ നിന്ന് ഒരു 5,000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 1.5 ലക്ഷം രൂപ കിട്ടി. അതൊന്നും അല്ല, അത് അതിലെല്ലാം ഒത്തിരി കൂടുതൽ കിട്ടും. ജാതി കൃഷിക്കാർക്ക് അറിയാതെ അത് മരം വളരുന്നതോറും 5,000, 10,000, 15,000, 25,000 അങ്ങനെ ഒരേ മരത്തിനും വരുമാനം കൂടും. അത്ര നല്ലൊരു കൃഷിയാണ്. അപ്പോൾ അതിൻ്റെ വലിയ തൈകൾ ചില ആൾക്കാർ ആവശ്യപ്പെടും. അപ്പോൾ അവരെന്നോടെ അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഗൾഫ് മലയാളികൾ തന്നെ ഈ വലിയ തൈ വേണം, നട്ട് കഴിഞ്ഞാൽ ഉടനെ കായ്ക്കണം. അപ്പോൾ അതുപോലെ ചേട്ടൻ്റെ അടുത്ത് ഈ വലിയ യൂട്യൂബിൽ കണ്ടല്ലോ, അതിന് ഇടയ്ക്കിടെ നോക്കി ചേട്ടനേക്കാളും പൊക്കമുള്ള തൈകൾ കണ്ടല്ലോ, അത് കൂട്ട് തൈ തന്നെ വേണമെന്ന് ആവശ്യപ്പെടും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വലിയ തൈ പിന്നെ അതിന് വേണ്ടി പിന്നെ അങ്ങനെ തന്നെ കുറേ തൈ ഉണ്ടാക്കുന്നുണ്ട്. ആ വലിയ തൈ തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 6 മാസം കൊണ്ട് മരം കായ്ക്കാൻ തുടങ്ങും. എന്താ വെച്ചാൽ ഒരു 5-6 കൊല്ലം വളരെ 8 അടി 10 അടി ഒക്കെ പൊക്കമുള്ള തൈയാണ് കൊടുക്കുന്നത്.
7: ചേച്ചിയുടെ കാര്യം പറഞ്ഞ് വിട്ടുപോയി.
6: ആ വൈഫ് ഞാൻ പറഞ്ഞപ്പോൾ അത് വിട്ടുപോയി. ഭാര്യയ്ക്ക് ഇത് പറഞ്ഞല്ലേ, ഈ എഗ്രിമെൻ്റ് വെച്ച് ടിഷ്യൂ കൾച്ചർ ലാബിന് വേണ്ടി എൻ്റെ കെട്ടിടം ഞാൻ വിട്ടുകൊടുത്തല്ലോ. വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ലാബിലേക്ക് ജീവനക്കാരെ എടുക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് കൃഷി വകുപ്പ് ഒരു പരസ്യം കൊടുത്തു. അവർ പരസ്യം ലാബിലേക്ക് കുറേ ജീവനക്കാരെ എടുക്കാൻ വേണ്ടി ലാബ് തുടങ്ങി.

0: ആ ലാബ് തുടങ്ങാൻ വേണ്ടി ആ ഇത് വന്നപ്പോൾ ഈ എൻ്റെ ഭാര്യേനെ ഞാൻ ഈ ടിഷ്യൂ കൾച്ചർ പഠിക്കാൻ വേണ്ടി വെള്ളയമ്പലത്തൊരു ട്രെയിനിങ് കേന്ദ്രത്തിൽ അവിടെ ഞങ്ങൾ വിട്ടായിരുന്നു. അങ്ങനെ ആ ട്രെയിനിങ് കുറച്ച് മാസങ്ങൾ കിട്ടിയതായിരുന്നു. അപ്പോൾ ഈ പുതിയ ജീവനക്കാരെ ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യം അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു അപേക്ഷ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അത് ജോലി കിട്ടി. കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ലാബ് അസിസ്റ്റൻ്റ് ആയിട്ട് 10-12 കൊല്ലം ജോലി ചെയ്തു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. അങ്ങനെയൊക്കെയൊന്നും കുഴപ്പമൊന്നുമില്ല.
1: കൃഷി കാര്യങ്ങളൊക്കെ
0: സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ഷോറൂം അതൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. വീട്ടിലെ വേറെ എന്നെ സഹായിക്കും. പറമ്പിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. പറമ്പിൽ വേറെ രണ്ട് പണിക്കാരുണ്ട്. എൻ്റെ മോള് മൂത്ത മോക്കടെ പേര് ശ്രീനിറ്റ്. കെട്ടിയേക്കേണ്ട പയ്യൻ ശ്രീകാന്ത്. 3 കുഞ്ഞുങ്ങളുണ്ട്. പാർവതി, പവൻകുട്ടൻ, ലക്ഷ്മി. 3 കുട്ടികളാണ് മൂത്ത മോക്ക്. ഇളയ മോളെ സോണിറ്റ്, അജി എന്നാണ് പെട്ടെങ്ങൾ ചേർക്കേണ്ട പേര്. പുള്ളി ഈ കോൺട്രാക്ട് വർക്കാണ്. വീടുകൾ പണത് താക്കോൽ കൊടുക്കുന്ന ഒരു കോൺട്രാക്ട് വർക്കുണ്ട് അവിടെ ആലപ്പുഴ ബീച്ചിനൊക്കെ അടുത്താണ്. അപ്പോൾ അവർക്ക് 2 ആൺമക്കളാണ്. 1 ശബരി, 1 ഹരിഹർ. 2 ആൺപിള്ളേർ. അവർ വന്നാൽ ഇവർ വിദേശത്താണെന്ന് മോള്. എൻ്റെ 2 മക്കളും വിദേശത്ത് ജോലി ചെയ്ത് കുറേ വർഷങ്ങൾ ജോലി ചെയ്തു. ഇപ്പോൾ ഇങ്ങ് പോകുന്നു. കുഞ്ഞുങ്ങളെ കൊള്ളുകൊണ്ട് ഇനി പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നന്നായിട്ട് ചോദിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങളാണേലും ഇപ്പം ഞാനാണേലും ഈ കൃഷി ഇതുപോലെ ചെയ്യുന്നത്. എനിക്ക് തൊടുപുഴയും കുറച്ച് സ്ഥലമുണ്ട്. ഇപ്പോൾ അതങ്ങനെ അടുത്ത് കുറേ സ്ഥലം മേടിച്ചിട്ടുണ്ട്, ഈ എൻ എച്ച് റോഡ് സൈഡ്. പിന്നെ ഇവിടെ വീട് ഇരിക്കുന്ന സ്ഥലവും നല്ല ഒരു പ്ലേസാണ്. പിന്നെ മാങ്കടയുടെ സ്ഥലമുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി. ഇതെല്ലാം ഈ പിള്ളേർക്ക് തന്നെയാണല്ലോ അവർക്ക്. പിന്നെ വിദേശത്ത് കൃഷിയിൽ നിന്നാണ് അവരുടെ പിള്ളേർ കണ്ടാണല്ലോ വളർന്നു വന്നത്. അവർക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ അവർ നല്ല കൃഷിയോട് നല്ല താല്പര്യം അവർ കാണിക്കുന്നുണ്ട്. അവർ നന്നായിട്ടത് കൊണ്ടാൽ നല്ല രീതിയിൽ അവർ ഉത്സാഹം കാണിക്കുന്നുണ്ട്. അത് തന്നെ വലിയ സന്തോഷമാണ്.
1: അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു അല്ലേ?
0: അതെ അതെ.
1: കർഷകർ ഇപ്പോൾ മൾട്ടി റൂട്ട് ജാതിയൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്?
0: അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ മൾട്ടി റൂട്ട് ജാതി എന്ന് പറഞ്ഞാൽ ഞാനത് വികസിപ്പിച്ചെങ്കിൽ പോലും ഇപ്പോൾ എല്ലാ കേരളത്തിലും എല്ലാ മേഖലയിലും ഇപ്പോൾ ഇത് അതുപോലെ ചെയ്യുന്നുണ്ട്. പലരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ശ്രീലങ്കയെന്ന് ഒരു അന്വേഷണം വന്നു. ഞങ്ങൾക്ക് ഈ മൾട്ടി റൂട്ട് അവിടെ പോയി ചെയ്തു കൊടുക്കാമെന്ന് ചോദിച്ചു. ശ്രീലങ്കയെന്ന് അവിടെ ജാതി കൃഷിയുണ്ട്. അപ്പോൾ അവർ എൻ്റെ മരുമോനുമായിട്ടാണ് ബന്ധപ്പെട്ടത്. നെറ്റിക്കടി ഇത് കണ്ടേച്ച്. അപ്പോൾ ഞങ്ങൾ വന്ന് ചെയ്യാൻ പറ്റില്ല. അവരിവിടെ വന്നു കഴിഞ്ഞാൽ പഠിപ്പിച്ചുകൂടാം ആര് വന്നാലും. പിന്നെ യൂട്യൂബിൽ ഞങ്ങളുടെ സംഭവമുണ്ട്. അവർക്ക് കണ്ടു വേണി പഠിക്കാവുന്ന കാര്യമുണ്ട് അതിനകത്ത്. പിന്നെ ഈ ജാതി മൾട്ടി റൂട്ട് ഏത് തൈ വയ്ക്കുകയാണെങ്കിലും ഞാൻ ഒരു അഭിപ്രായം പറയുകയാണെങ്കിലേ, ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പത്രിക്ക് കനമുള്ള നല്ല ജാതി മേടിക്കണം. അത് ആരുടെയാണ്? അതിപ്പോൾ എൻ്റെ അടുത്ത് മേടിക്കണമെന്നൊന്നുമില്ല. ആരുടെ മേടിച്ചാലും നല്ല ഇനമാണെന്ന് ഉറപ്പാക്കണം. അത് എൻ്റെ മദർ പ്ലാന്റ് കണ്ട് ഇതിന് ശേഷം മേടിക്കാവൂ. പിന്നെ പരസ്യം ചെയ്ത് കവളിപ്പിക്കുന്നവരുമുണ്ട്. അപ്പം അങ്ങനെ ഒന്നൊരു ഇതിലൊന്നും വീഴാതെ നമ്മൾ തൈ എടുക്കുന്നുവെങ്കിൽ നേരിട്ട് പോയി പരിശോധിച്ചിടണം. ജാതി മരം എന്ന് പറഞ്ഞാൽ തലമുറകൾ നിൽക്കേണ്ടതാണ്. അപ്പം ആ തലമുറകൾ നിൽക്കേണ്ടതാകുമ്പോൾ ചില ആളുകൾ വിളിക്കുമ്പോൾ എന്നോട് തന്നെ ഒത്തിരി പേര് ഇത് കുറേ സർവീസ് ഉണ്ടോ കൂടെ അയച്ചു തരാമെന്ന് ചെയ്യും. അപ്പോൾ ആ അതാണ് ഏറ്റവും വലിയ അപകടം പറ്റണത്. കൃഷിയോടുള്ള താല്പര്യം കൂടെ നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ഒരാളൊരു 10 തൈ മേടിച്ച് കണ്ടു, അല്ലെങ്കിൽ കുറേ കിലോ 2-4 എണ്ണം മേടിച്ച് കണ്ടെന്ന് വയ്ക്കാം. അതിനകത്ത് അവർക്ക് ചതി പറ്റിയാൽ അവർ അയൽവാസികളെല്ലാം നിരീക്ഷിക്കേണ്ടാവും അവരുടെ തൈ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതിനകത്ത് തട്ടിപ്പ് പറ്റിയാൽ കൊള്ളില്ല എങ്കിൽ അവരോട് അവരുടെ അയൽവാസിയുടെ കൃഷിയോടുള്ള താല്പര്യം കൂടെ നഷ്ടപ്പെടും. അപ്പോൾ എന്നാൽ നല്ലതാണെങ്കിൽ അയൽക്കത്തുള്ള 4 വീട്ടുകാരും കൂടെ ഇത് അന്വേഷിച്ച് വന്ന് വാങ്ങിച്ചുകൊണ്ട് നടും. അപ്പോൾ അങ്ങനെ കൃഷിയോട് താല്പര്യം ഉണ്ടാവണേ നല്ലത് കൊടുക്കണം നമ്മൾ. അപ്പോൾ ഈ വണ്ടിക്കുല്ലി ലാഭം നോക്കി അയച്ചു തരാൻ പറയുമ്പോൾ തന്നെ ഒരു പരസ്യം കണ്ട ഉടനെ വിളിച്ച് പറഞ്ഞാൽ അയച്ചേക്കാൻ പറയരുത്. അവിടെയാണ് ഈ അപകടം വരണതെല്ലാം. ജാതിമരം കൊണ്ട് പല നട്ടിട്ട് കായ്ക്കാതെ 10 കൊല്ലം 12 കൊല്ലമായിട്ട് 4-5 കായൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് മുറിച്ച് കളഞ്ഞിട്ട് ഞങ്ങളുടെ തൈ മേടിച്ചുകൊണ്ട് പല അനുഭവമുണ്ട്. തന്നെയല്ല എന്നെ വിളിക്കുന്നവരോടല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരിട്ട് വരാൻ പറയും. നേരിട്ട് വന്ന് ഈ മദർ പ്ലാന്റ് ഇത് ഞങ്ങൾ ബഡ് ചെയ്യാൻ എടുക്കാൻ മദർ പ്ലാന്റ് ഇവിടെ 2000-3000 തൈ ഞങ്ങളുണ്ട്. ഇവിടെ മാങ്കടവിലും അടിമാലിലുമായിട്ട് ഈ മദർ പ്ലാന്റുകളെല്ലാം ഒന്ന് കാണാൻ പറയും. കണ്ടിട്ട് അതിൻ്റെ കായും പത്രികയെല്ലാം കാണാം. അതുപോലെ തന്നെ ഞങ്ങളുടെ തൈ ഉൽപ്പാദന കേന്ദ്രം കാണാം. ഇതെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ വാങ്ങിച്ചാൽ മതി. അത് നിങ്ങൾ ബസ്സിന് വന്നാൽ അത് വണ്ടി ഒന്ന് വിളിച്ചുകൊണ്ട് വരണ്ട. ഇവിടെ വന്ന് അടിമാലിയിൽ വന്നാൽ ഏത് തരം വണ്ടി അടിമാലി കിട്ടും. ബസ് സ്റ്റാൻഡിന് അടുത്താണത്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് ഇത് കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ വണ്ടി വലിയ വിളിച്ചുകൊണ്ടുപോകണമെങ്കിൽ അറേഞ്ച്മെൻറ്റ് ഞങ്ങൾ ചെയ്തു തരാം. അല്ല എങ്കിൽ നിങ്ങൾ അടുത്ത ബസ്സേ കയറി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ വന്ന് ആരും ഇന്നുവരെ എടുക്കാതെ പോയിട്ടില്ല. അത് നല്ല നിലവാരത്തിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് കൃഷിക്കാർക്കോ ജാതി പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് വരാൻ പറയുന്നത്.
1: ഗോപിച്ചാൻ്റെ ഫോൺ നമ്പർ കൂടെ ഒന്ന് പറഞ്ഞു.
0: എൻ്റെ ഫോൺ 9446131755. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം പറയാൻ ഞാൻ പറഞ്ഞു വന്നത്, ഈ റേഡിയോ നിലയത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് സഹായം ആദ്യകാലം മുതൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ആ റേഡിയോ കളഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞാൻ രാവിലെ 5:30 എഴുന്നേക്കും. 5:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി മുഖം കഴുകി വായ കഴുകിയിട്ട് അത് കഴിഞ്ഞ് വന്ന് ഒരു 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കും. ഇത് കഴിഞ്ഞാൽ 5:50 റേഡിയോ ഓൺ ചെയ്യും. റേഡിയോ ഓൺ ചെയ്ത് വന്ദേമാതരം കേട്ടു, സുഭാഷിതം കേട്ടു. ഇത് കഴിഞ്ഞാൽ 6:30 കൃഷിയെപ്പറ്റിയുള്ള കൃഷി വാർത്ത ഉണ്ട് അതിനകത്ത്, അത് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അങ്ങനെ പത്രമൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും വാർത്ത വരും. വാർത്ത ഒരു 5 പ്രധാനപ്പെട്ട വാർത്തയൊന്ന് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മഹിതം മലയാളം നമ്മൾ 7 മണിക്കൊരു പരിപാടി, അതും കൂടി ഒന്ന് കേട്ടിട്ടേ ഞാൻ പറമ്പിലേക്ക് പോകുള്ളൂ. അതുപോലെ പത്രങ്ങളും റേഡിയോയിൽ നിന്നാണെങ്കിലും പത്രമാധ്യമങ്ങളും ഒക്കെ ഒരുപാട് സഹായം എനിക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് സഹായം. അതൊക്കെ എൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്.
1: എന്തായാലും ഒത്തിരി സന്തോഷം. ഇടുക്കി ജില്ലയിലെ കാർഷിക രംഗത്തിന് അഭിമാനമായ രീതിയിൽ പല വിധത്തിലുള്ള കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ ഇപ്പോൾ നഴ്സറിയും കൃഷിയും എല്ലാം നടത്തി മുന്നോട്ട് പോകുന്ന ശ്രീ ഗോപി ചേർക്കുന്നതിലാണ് ഇത്രയും നേരം തൻ്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി.
0: നന്ദി. നമസ്കാരം. നമസ്കാരം.
2: അടിമാലിയിലെ കർഷകനായ CM ഗോപി ചേർക്കുന്നതിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്.
3: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
5: കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം.
6: വീട്ടുവളപ്പിന് യോജിച്ച ഔഷധ സസ്യങ്ങൾ. ഔഷധ ചെടികൾക്ക് വ്യാവസായികമായി വളരെയേറെ പ്രാധാന്യം കൈവന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വിപണനത്തിന് യോജിച്ചവ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് വീട്ടാവശ്യത്തിനുള്ളവ നട്ടുണ്ടാക്കുന്നത്. വീട്ടുവളപ്പിലെ ചെറിയ കൃഷിക്ക് അനുയോജ്യമായ ഏതാനും ഔഷധ ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അകത്തി. നാനാവിധ ഉപയോഗങ്ങളുള്ള സസ്യമാണ് അകത്തി. പൂക്കളുടെ നിറത്തെ അടിസ്ഥാനമാക്കി 4 ഇനങ്ങളുണ്ട്. ഇവയുടെ ഇല പോഷകസമ്പുഷ്ടമായതിനാൽ പാചകത്തിന് ഉപയോഗിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ പല ഭാഗത്തും ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് ഇത് നല്ലതാണ്. അകത്തിയുടെ തടി പൾപ്പിനായി ഉപയോഗിക്കുന്നുണ്ട്. അകത്തിയില ചേർത്തുള്ള വിവിധ കറികൾ രുചികരമാണെങ്കിലും ഇത് പൊതുവെ വാദത്തെ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് വാദത്തിൻ്റെ ഉപദ്രവമുള്ളവർ ഇത് തുടർച്ചയായി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അകത്തിയിലയിൽ ജീവകം A ധാരാളമായുണ്ട്. അതുപോലെ തന്നെ കാൽസ്യവും. ഏതാണ്ട് 1 ഔൺസ് അകത്തിച്ചീരയിൽ 2,556 മില്ലിഗ്രാം ജീവകം A 320 മില്ലിഗ്രാം കാൽസ്യവും കൂടാതെ മാംസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ B, C എന്നിവയും ഉണ്ട്. നിശാന്തതയ്ക്ക് അകത്തിയുടെ ഇല നെയ്യിൽ വറുത്ത് 10 ഗ്രാം വീതം ദിവസവും 2 നേരം വീതം കഴിക്കുന്നത് നല്ലതാണ്. വിളർച്ച മാറാൻ അകത്തിയില തോരൻ വെച്ച് കഴിച്ചാൽ മതി. തമിഴ്നാട്ടിൽ പശുക്കൾക്ക് പുല്ലിനു പകരം അകത്തി നൽകാറുണ്ട്. വിത്ത് പാകിയുണ്ടാക്കുന്ന തൈകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. കറ്റാർ വാഴ. കറ്റാർ വാഴ മാംസളമായ പോളകൾ ഉള്ള ഔഷധ സസ്യമാണ്. വളരെയേറെ ഔഷധങ്ങളിലും സൗന്ദര്യ വർദ്ധക ഉൽപ്പന്നങ്ങളിലും അലോവേര പ്രധാന ചേരുവയാണ്. നന്നായി വളരുന്ന ചെടി 35 മുതൽ 50 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുകയും 8 മുതൽ 17 ഇലകൾ വരെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അടുത്ത കാലത്തായി ഗൃഹവൈദ്യത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഇനമായി കറ്റാർ വാഴയെ കണക്കാക്കി വരുന്നു. എങ്കിലും ഗർഭിണികൾ കറ്റാർ വാഴ ഉപയോഗിക്കുന്നത് നല്ലതല്ല. കായിക പ്രവർത്തന രീതിയിലാണ് ആവശ്യമായ തൈകൾ ലഭ്യമാകുന്നത്. വളർച്ചയെത്തിയ ചെടിയുടെ ചുവട്ടിൽ കിളിർത്തു വരുന്ന ഭൂസ്താരികളാണ് നടാനായി ഉപയോഗിക്കുക. കറ്റാർ വാഴയുടെ ഇലയിലെ പ്രധാന ഘടകം അലോയിൻ എന്ന ഗ്ലൂക്കോസൈഡാണ്. ഇതിൽ അലോയിമോഡിൻ എന്ന ബാഷ്പശീല പദാർത്ഥം അടങ്ങിയിരിക്കുന്നു. അശോകം. ഉപയോഗം കൊണ്ടും പൂക്കളുടെ മനോഹാരിത കൊണ്ടും വീട്ടുമുറ്റത്തെ ഒരു പ്രധാന ഔഷധ വൃക്ഷമാണ് അശോകം. ഈ നിത്യഹരിത വൃക്ഷം പുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതീയരുടെ ഒരു പുണ്യവൃക്ഷമായി കണക്കാക്കിയിരുന്നു. പൂർണ്ണ വളർച്ചയെത്തിയാൽ 6 മുതൽ 9 മീറ്റർ വരെ പൊക്കം വയ്ക്കും. ഈ ഔഷധവൃക്ഷം വീട്ടുമുറ്റത്തിന് അലങ്കാരവും കുരുവികൾക്കും ശലഭങ്ങൾക്കും സ്ഥിര ആവാസ കേന്ദ്രവുമാണ്. മൂപ്പത്തിയ വിത്ത് തവാരണകളിൽ പാകുകയും മുളച്ചു വരുമ്പോൾ കൂടുകളിലേക്ക് പറിച്ചു നടുകയും ചെയ്യുന്നു. അശോകമരത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം തായ്തടിയിൽ നിന്നും എടുക്കുന്ന തൊലിയാണ്. ഏകദേശം 20 വർഷം പ്രായമായ മരത്തിൻ്റെ തൊലി ഒരു വശത്തു നിന്ന് മാത്രം നെടുകെ ഉരിഞ്ഞെടുക്കുന്നു. 1-2 വർഷങ്ങൾക്കകം പുറംതൊലി വളർന്ന് നികന്നുകൊള്ളും. ഈ സമയം തായ്തടിയുടെ മറുവശത്തുള്ള പുറംതൊലി പൊളിച്ചെടുക്കുന്നു. ഇത്തരത്തിലുള്ള ഒന്നിടവിട്ട വിളവെടുപ്പ് വർഷങ്ങളോളം തുടരാവുന്നതാണ്. മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും പുറന്തൊലിയിൽ കറ്റേക്കോൾ, ടാനിൻ എന്നിവയും ഗ്ലൂക്കോസൈഡുകളായ ഹീമറ്റോക്സിലിൻ, കീറ്റോസ്റ്റിറോൾ തുടങ്ങിയവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇത് കാൽസ്യവും സ്റ്റീറോയിഡ് യൗഗികങ്ങളും പ്രദാനം ചെയ്യുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അശോകത്തൊലി ചേർത്തുണ്ടാക്കുന്ന കഷായം മൂത്രരോഗ ശമനത്തിന് പറ്റിയ ഔഷധമാണ്. അശോകാരിഷ്ടം, അശോകഘൃതം എന്നിവയിലും പ്രധാന ചേരുവ അശോകത്തൊലിയാണ്. ഇവ ജ്വരം, രക്തപിത്തം, പ്രമേഹം, ഗർഭാശയ രോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കും. അശോകത്തൊലിയിലടങ്ങിയ യൂട്ടറൈൻ ടോണിക് ഗർഭപാത്രത്തിൻ്റെ പേശികളിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതിനും അണ്ടാശയ കലകളുടെയും എൻഡ്രോമെട്രിയത്തിൻ്റെയും പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതിനും ഫലപ്രദമാണ്. അശോകത്തൊലി ആൽക്കഹോളിൽ വാറ്റിയെടുക്കുന്ന സത്ത് നല്ലൊരു അണുനാശിനിയായി കണക്കാക്കുന്നു.
7: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
8: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
9: കിസാൻ വാണി സമാപിക്കുന്നു.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ കീഴിൽ മുട്ടത്ത് പ്രവർത്തിക്കുന്ന വർക്കിംഗ് വിമൻ ഹോസ്റ്റലിലേക്ക് സിസിടിവി സ്ഥാപിക്കുന്നതിന് അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. സീൽ ചെയ്ത കൊട്ടേഷനുകൾ ഓഗസ്റ്റ് 3 മുൻപ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ഇടുക്കി ഡിവിഷൻ കട്ടപ്പന എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0486827241 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വർഷത്തെ ITI പ്രവേശനത്തിൽ കരുണാപുരം ഗവൺമെന്റ് ITIയിലെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളിൽ ജനറൽ SC/ST വിഭാഗത്തിലും പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന വിഭാഗത്തിലും ഒഴിവുള്ള സീറ്റുകളിൽ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ SSLC, +2, TC, ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകളുമായി ITIയിൽ നേരിട്ട് ഹാജരായി അപേക്ഷ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. രാജ്യ സൈനിക് ബോർഡ് കേരളം പുനഃസംഘടിപ്പിക്കുന്നതിന് നോൺ ഒഫീഷ്യൽ പാനലിൽ അംഗമാകുവാൻ താൽപ്പര്യമുള്ളവരും ഇടുക്കി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ വിമുക്ത ഭടന്മാർ, ബയോഡാറ്റ, സമ്മതപത്രം എന്നിവ സഹിതം ഓഗസ്റ്റ് 3 വൈകിട്ട് 5 മുൻപായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. നീറ്റ് പരീക്ഷ വിജയിച്ച വിമുക്ത ഭടന്മാരുടെ ആശ്രിതർക്ക് സെൻട്രൽ പൂൾ മുഖേന MBBS, BDS പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി www.ksb.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഓഗസ്റ്റ് 28. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04862229904. കട്ടപ്പന അഡീഷണൽ ICDS പ്രോജക്ട് പരിധിയിലുള്ള ഇരട്ടയാർ പഞ്ചായത്തിലെ 34 അംഗണവാടികളിലെ കുട്ടികൾക്ക് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കോഴിമുട്ട വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡറുകൾ ക്ഷണിച്ചു. ഓഗസ്റ്റ് 6 ഉച്ചയ്ക്ക് 1 മണിവരെ ടെൻഡറുകൾ സ്വീകരിക്കും. ഉച്ചയ്ക്ക് 2:30 ടെൻഡറുകൾ തുറക്കും. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 46 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ഡൽഹി.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ ആരംഭിച്ചതുമുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയതിനാൽ നടപടികൾ നിരവധി തവണ തടസ്സപ്പെട്ടിരുന്നു. ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുവതലമുറയുടെ ക്ഷേമത്തിനും ഭാവിക്കുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായി സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുടെ വസതിയിലോ ഓഫീസിലോ ചർച്ചകൾ നടത്താമെന്നും ശ്രീ ജിതേന്ദ്രസിംഗ് അറിയിച്ചു.
1: It is my humble appeal to the students on education that the government is ready for talks whenever you want, at whichever hour of the day, and for as much length of time that you wish to. We are ready to discuss the issue on which the agitation has happened and all the other related issues as well with an open mind, and the talks can be held at the residence of Shri Nadda, because the talks will be led by the health minister of India and the senior leader Shri Nadda ji, and of course I will be accompanying him. The talks could be held at Shri Nadda ji's residence or at an office, whichever of the two you wish to.
0: ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിമർശനമുയർത്തി. നീറ്റ് വിഷയത്തിൽ NDA എംപിമാരും പ്രതിപക്ഷ എംപിമാരും ഇന്ന് പാർലമെന്റ് മന്ദിര പരിസരത്ത് പ്രതിഷേധം നടത്തി. വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് NDA എംപിമാരും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ എംപിമാരും ആവശ്യപ്പെട്ടു. പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു.
2: की कमजोरी देखिए, आपने कभी देखा है इस हमारे लोकतंत्र के इतिहास में कि सरकार के MP बाहर खड़े होकर प्रदर्शन कर रहे हैं? कितने सत्रों से ये चल रहा है, चला ही नहीं पा रहे हैं. बाहर जो हो रहा है देखिए, कमजोर है एकदम. थिंक अबाउट इट, चिल्ड्रन आर प्रोटेस्टिंग, दे आर ऑल यंग, दे हैव कट ऑल द इंटरनेट.
0: അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ല നിലപാട് സ്വീകരിക്കണമെന്നും 33-ാമത് ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കുന്നത് മൂലം എഞ്ചിൻ തകരാറോ വാഹനങ്ങൾ കേടാകുന്നതോ ആയ വ്യാപക പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. KSRTCയുടെ പിങ്ക് ബസ് ലേഡീസ് ഒൺലി സർവീസിന് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ടെക്നോപാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് രാത്രികാല യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാത്രി 8 മണിക്കും 10 മണിക്കും പിങ്ക് ബസ് സർവീസുകൾ നടത്തും. വൈകാതെ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. രാത്രി സർവീസുകൾക്ക് പുറമെ പകൽ സമയങ്ങളിലും പിങ്ക് ബസിന്റെ സേവനം ലഭ്യമാക്കും. ട്രെയിനിലെത്തുന്ന സ്ത്രീകൾ, ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന അമ്മമാർ, രോഗികൾ തുടങ്ങിയവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് രാവിലെയും പിങ്ക് ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടത്തിൽ കാണാതായ 25 പേരുടെയും മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ താനെ, പാൽഘർ, നാസിക്, പൂനെ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിൽ ഗാർഗുൺ, സ്പാഡ ഗ്രാമങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വൻ നാശനഷ്ടം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ 25 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതലിന്റെ ഭാഗമായി 2 ഗ്രാമങ്ങളും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിനിടെ ഒരു സ്ത്രീ മരിച്ചതായി സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് ഡൽഹി പോലീസ്. പ്രതിഷേധത്തിനിടെ മരിച്ചതായി പ്രചരിക്കുന്ന സ്ത്രീ നിലവിൽ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് അറിയിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ദേശീയ സുരക്ഷാ നിയമം പ്രകാരം അനുവദിച്ചിരിക്കുന്ന കരുതൽ തടങ്കൽ അധികാരങ്ങൾ പുതിയതല്ലെന്നും ഓരോ 3 മാസത്തിലും ഈ ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ടെന്നും ഡൽഹി പോലീസ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ 18 വരെയുള്ള കാലയളവിലേക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125 അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്നിന ബോർഗോഹെയ്ക്ക് എന്നിവർ നയിക്കും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്ധഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 11th ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2nd മത്സരം ശനിയാഴ്ചയും 3rd മത്സരം ഞായറാഴ്ചയും നടക്കും. സിന്ധു നദീജല കരാറിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങളെ തള്ളി ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയെ രാഷ്ട്രനയത്തിന്റെ ഭാഗമാക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് യു എൻ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെയിൽ നിന്ന് രാജ്യത്തെ ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. കഴിഞ്ഞ 99 വർഷത്തിനിടയിൽ പ്രക്ഷേപണ മേഖല റേഡിയോയിൽ നിന്നും അത്യാധുനിക ഡിജിറ്റൽ സ്ട്രീമിംഗിലേക്ക് അതിവേഗം വളർന്നതായി പ്രസാർഭാരതി CEO ഗൌരവ് ദ്വിവേദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: സാഹിത്യമേള സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സാഹിത്യവേളയിൽ ഒരു കഥയാണ് അവതരിപ്പിക്കുന്നത് ഉദയത്ത് പ്രിയകുമാർ. കഥയുടെ പേര് രഹസ്യങ്ങളുടെ വ്യാപാരി.
1: രഹസ്യങ്ങളുടെ വ്യാപാരി. കോടതി, ആശുപത്രി, പോലീസ് സ്റ്റേഷൻ എന്നീ സ്ഥാപനങ്ങളെ ചുറ്റിക്കടന്നു പോകുന്ന പ്രധാന പാതയുടെ അരികത്തായി അത്ര വലിയ പ്രാധാന്യമില്ലാതെ നിലകൊള്ളുന്ന ഒരു കെട്ടിടത്തിൽ അമിതമായ ആഡംബരമൊന്നുമില്ലാതെ ഒരു ലഘുഭക്ഷണശാല പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ചെറുതെങ്കിലും മനോഹരമായ ചാരുതയോടെ ആ കട എല്ലാ

അല്ലാത്ത ഒരു പട്ടണത്തിലെ വലുതല്ലാത്ത ഒരു കോഫി ഷോപ്പിനെപ്പറ്റി ഇത്രയേറെ പരത്തിപ്പറയാൻ എന്താണുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകുമെന്ന ചിന്ത എന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. നീളമേറിയ മുറിയുടെ ആദ്യ നീളത്തിനപ്പുറം കറുത്ത ചില്ലുമറയുള്ള ഒരു കൊച്ചുമുറി തണുപ്പിൻ്റെ മേലങ്കി പുതപ്പിച്ച് സജ്ജീകരിച്ചിരുന്നു. അതിനുള്ളിലെ നാലു പേർക്കിരിക്കാവുന്ന തരം മൂന്ന് മേശയും ചാരുബെഞ്ചുകളും രഹസ്യങ്ങളെ ഒതുക്കിപ്പിടിക്കുകയാണ് എന്ന് തോന്നും. ഒരു മൂലയിലേക്ക് ചേർന്ന് കിടക്കുന്ന മൂന്നാമത്തെ മേശയിലാണ് രഹസ്യങ്ങൾ ഏറെയും സംഗമിക്കുക. കട്ടൻ കാപ്പിക്കപ്പുറവും ഇപ്പുറവുമായി പതിഞ്ഞ താളത്തിൽ അമർന്നു പെരുകുന്ന സ്വകാര്യ മർമരങ്ങൾ. രണ്ടു ഷെയ്ക്കിനെ മുൻനിർത്തി തണുപ്പ് വലിച്ചു കുടിച്ചും കോരിക്കഴിച്ചും തിളച്ചു തുളുമ്പുന്ന പ്രണയമർമരങ്ങൾ. പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ മനസാക്ഷിയെ മറച്ചുവെച്ച് പറയേണ്ട നുണകളുടെ അവസാന റിഹേഴ്സൽ. എന്തെല്ലാം തന്നിലേക്ക് തന്നെ ഒതുക്കി വീർപ്പുമുട്ടുന്നുണ്ടാകും ആ മേശയും ചാരുബെഞ്ചുകളും. അന്ന് ഒരു വല്ലാത്ത ദിവസം തന്നെയായിരുന്നു. ഒരു നാലു നാലരയായപ്പോഴാണ് അവർ വന്നത്. അവരുടെ ആഠ്യത്വം നിറഞ്ഞ നടത്തവും ചലനങ്ങളും ആരും ശ്രദ്ധിച്ചു പോകുന്ന തരത്തിലുള്ളതു തന്നെയായിരുന്നു. അവരുടെ കൈകളിലുണ്ടായിരുന്ന തുകൽ ബാഗുകൾ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരെ ഓർമ്മിപ്പിച്ചു. നാലര മണി ആ കോഫി ഷോപ്പിനെ ചലനാത്മകമാക്കി നിർത്തുന്ന നേരമാണ്. ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാരും വക്കീലാപ്പീസിലെ ഗുമസ്തന്മാരും തിരക്കിലല്ലാത്ത പോലീസുകാരും സമീപ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും ചായ കുടിക്കാൻ വരുന്ന നേരം. ആ നേരത്ത് തന്നെയാണ് അവരും വന്നത്. അവർ മൂന്ന് പേരുണ്ടായിരുന്നു. പുറത്തുള്ള എല്ലാ ഇരിപ്പിടങ്ങളിലും ആളുകൾ തിരക്കുകൂട്ടി കലപില സംസാരിച്ച് ചായ കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരിലൊരാൾ ചില്ലുവാതിൽ തുറന്ന് അകത്തേക്ക് തലയിട്ട് നോക്കി. അകത്തെ മൂലയിലെ മൂന്നാമത്തെ മേശ അപ്പോൾ തികച്ചും ശൂന്യമായിരുന്നു. അയാൾ മറ്റുള്ളവരെയും കൂട്ടി അവിടേക്ക് കടന്നിരുന്നു. മൂന്ന് കോഫി ബ്രൂ തന്നെ ആയിക്കോട്ടെ, ഓർഡർ കൊടുത്തിട്ട് കോഫി വരുന്നതുവരെ അവർ ആരും ഒന്നും മിണ്ടുകയുണ്ടായില്ല. അവരവരുടെ മൊബൈലിൽ ജാഗ്രതയോടെ അവർ എന്തെല്ലാമോ പരതിക്കൊണ്ടിരുന്നു. കോഫി മുന്നിൽ വന്നപ്പോൾ അവർ ഒരേ താളത്തിൽ മുന്നോട്ടാഞ്ഞു. അവരിൽ വെളുത്തു കിളരം കൂടിയ ആൾ തൻ്റെ മൊബൈൽ ടേബിളിൽ വെച്ചു. ഗൂഗിൾ ലൊക്കേഷനിലെ തെരുവുകാഴ്ച തുറന്നു വെച്ചിരിക്കുകയായിരുന്നു അയാൾ. ഇതാണ് നോക്കേണ്ടത്, ഇത് പള്ളി, ഇതിനോട് ചേർന്ന് ബാങ്ക്. നോക്കൂ, പള്ളിയുടെയും ബാങ്കിൻ്റെയും ഇടയിൽ ഒരു ഇടനാഴി പോലെ രണ്ടു ഭിത്തികൾക്കിടയിലെ വിടവ്. ഈ വിടവിലൂടെ കടന്നാൽ ഒരേ സമയം നേർച്ചക്കുറ്റിയും ബാങ്ക് ലോക്കറും നമുക്ക് തുറക്കാം. ആ ഇടനാഴി റോഡിലേക്കാണല്ലോ തുറന്നിരിക്കുന്നത്. പിടിക്കപ്പെടാൻ വളരെയേറെ സാധ്യതയുണ്ട്, ഉയരം കുറഞ്ഞ് കുറുകിയ ആൾ പറഞ്ഞു. ഒന്നാമനപ്പോൾ ചെറുതായി പുഞ്ചിരിച്ചു. അയാൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് മറ്റൊരു ഫോണെടുത്ത് ഒരു ചിത്രം വലുതാക്കി കാണിച്ചു. വിശുദ്ധ വാരാചരണത്തിൻ്റെ ഒരു വലിയ ഫ്ലക്സ് ബോർഡിൻ്റെ ചിത്രമായിരുന്നു അത്. ഇത് ഇപ്പോൾ അവിടെ റോഡരികിലിൽ വെച്ചിരിക്കുന്ന ബോർഡാണ്. ഇന്ന് രാവിലെ ബാങ്കിൽ പോയി നിരീക്ഷിച്ചുറപ്പിച്ചു വന്നപ്പോൾ എടുത്ത ചിത്രമാണിത്. ആ വലിയ മറ നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും. കർത്താവ് നമുക്ക് കാവൽ നിൽക്കും. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പരിസര നിരീക്ഷണത്തിനും ഇത് നമ്മളെ ഉറപ്പായും സഹായിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ ഞാനും ശ്രദ്ധിച്ചിരുന്നു, നല്ലൊരു മറ തന്നെയാണ് ആ ബോർഡ്. മൂന്നാമൻ ഒന്നാമൻ്റെ നിരീക്ഷണത്തോട് യോജിച്ചു. അവർ അന്ന് രാത്രി നടത്തേണ്ട വലിയൊരു കവർച്ചയ്ക്കുള്ള പദ്ധതിയുടെ അവസാന രൂപരേഖ ഉറപ്പിക്കുകയായിരുന്നു അവിടെ. അതിനുശേഷം അവർ ശാന്തമായി തണുത്ത കാപ്പി ഊതിക്കുടിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് അവർ തങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി ഒന്നുകൂടി പറഞ്ഞുറപ്പിച്ചു. ആ കൈമുട്ടുകൾ ഇനിയും തൻ്റെ മേലമർന്നാൽ താൻ തകർന്നു പോകുമെന്ന് ആ മേശയ്ക്ക് തോന്നിയതിനാലാകണം അത് ആകെയൊന്നിളകി കറകറ ശബ്ദം പുറപ്പെടുവിച്ചു. എല്ലാം ഞാൻ കേട്ടു എന്നൊരു ധ്വനി ഞെരിഞ്ഞമർന്ന ആ ശബ്ദത്തിനുണ്ടായിരുന്നു. അവർ തങ്ങളുടെ പദ്ധതിക്ക് അവസാന രൂപം കൊടുക്കുന്ന നേരത്ത് ഒരു മറയുടെ അപ്പുറം ഡേറ്റ്സ് കട്ടിങ്ങും ചവച്ച് കട്ടൻ ചായ ഊതിക്കുടിച്ചുകൊണ്ടിരുന്നത് സ്ഥലം സബ് ഇൻസ്പെക്ടറും ഡ്രൈവറുമായിരുന്നു. പിറ്റേ ദിവസം നേരം പുലർന്നത് രണ്ടു വലിയ മോഷണ വാർത്തകളുമായാണ്. പള്ളിയുടെ നേർച്ചക്കുറ്റി കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത് വെളുപ്പിന് അഞ്ചു മണിക്ക് നടക്കാനിറങ്ങിയ പള്ളി വികാരി തന്നെയാണ് ആദ്യം കണ്ടത്. ഹൃദയം നിലച്ചു പോയതുപോലെ അച്ഛനു തോന്നി. കർത്താവേ, നീ എന്നെ പരീക്ഷിക്കുകയാണോ എന്ന ചോദ്യത്തോടെ അച്ഛൻ അവിടെ തളർന്നിരുന്നു. അവിടിരുന്ന് മുകളിലേക്ക് നോക്കിയ തന്നെ നോക്കി

0: ഭർത്താവ് പരിഹസിച്ച് ചിരിക്കുന്നതായി അച്ഛന് തോന്നി. വികാരിക്ക് തൻ്റെ വികാരങ്ങളെല്ലാം മരവിച്ചു പോയതുപോലെ അനുഭവപ്പെട്ടു. അച്ഛനെ കാണാതെ തപ്പിയിറങ്ങിയ കപ്പിയാരാണ് പോലീസിനെ വിളിക്കാൻ പറഞ്ഞത്. കപ്പിയാരു തന്നെയാണ് കൈക്കാരന്മാരെ വിവരമറിയിച്ചതും അങ്ങനെയാണ് വലിയൊരു കവർച്ചയുടെ വർത്തമാനം പുറത്തറിയുന്നതും. പോലീസുകാർ വന്ന് പരിശോധന നടത്തുന്ന നേരത്താണ് ബാങ്ക് ലോക്കറിലേക്ക് തുറന്നിരിക്കുന്ന ഒരു തുരങ്കം കണ്ടത്. രണ്ട് വൻ കവർച്ചകളുടെ വാർത്തകൾ ഒരു മർമരമായി നാടാകെ പടർന്നു. കേട്ടവർ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു. അവിടം ജനങ്ങളെ കൊണ്ടു നിറഞ്ഞു. പോലീസുകാർ ജനങ്ങളെ നിയന്ത്രിക്കാൻ പാടുപെട്ടു. ചെറിയ ഒരു വിടവിലൂടെ കടന്ന് ബാങ്ക് ലോക്കറിനരികിലേക്ക് നിർമ്മിച്ച തുരങ്കം ആളുകളെ അത്ഭുതപ്പെടുത്തി. തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ അവിടം വടം കൊണ്ട് വേലി കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ആളുകൾ തിരക്കുകൂട്ടിക്കൊണ്ടിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചുറ്റുമുള്ള നിരീക്ഷണ ക്യാമറകളിൽ സൂക്ഷ്മ പരിശോധന നടത്തുകയും ചെയ്തു. ചാനലുകളിൽ ബാങ്ക് കവർച്ചയുടെ വാർത്തകൾ ഫ്ലാഷ് ന്യൂസുകളായി വന്നുകൊണ്ടിരുന്നു. ബാങ്കിൽ നിന്ന് കോടികളുടെ പണവും സ്വർണവും നഷ്ടമായെന്ന കണക്കുകൾ പുറത്തു വന്നു. തിരുനാൾ കഴിഞ്ഞ കാലമായതിനാൽ നേർച്ച കുറ്റിയിൽ 400,000+ രൂപ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയാണ് കമ്മറ്റിക്കാർ പങ്കുവച്ചത്. അങ്ങനെ ഒരു നാട് വലിയൊരു കൊള്ളയുടെ വർത്തമാനങ്ങളിൽ വിറങ്ങലിച്ചു നിന്നെങ്കിലും നഗരം സാധാരണ പോലെ ചലനാത്മകമായി. പതിവ് പോലെ അന്നും ആ ലഘുഭക്ഷണശാല അതിരാവിലെ തന്നെ വൃത്തിയോടെ തുറന്നു. ചായയ്ക്കൊപ്പം വാർത്തകളും ഊഹാപോഹങ്ങളും അവിടെ ചിഞ്ഞിച്ചെതറി. ഒരു വലിയ സംഘം തന്നെ ഈ കവർച്ചയ്ക്ക് പിന്നിലുണ്ടെന്ന് ആളുകൾ പറഞ്ഞു. ഒച്ച പുറത്തു വരാത്ത ആധുനിക ഉപകരണങ്ങൾ കൊണ്ടാണ് ഈ കവർച്ച നടത്തിയിരിക്കുന്നതെന്നും അല്ലെങ്കിൽ മെയിൻ റോഡരികിൽ ആരുമറിയാതെ എങ്ങനെ ഇത്ര വലിയ തുരങ്കമുണ്ടാക്കും എന്നെല്ലാം അവർ പരസ്പരം ചോദിക്കുകയും കഥകളിൽ തങ്ങളാൽ കഴിയും വിധം മിനുക്കുപണികൾ വരുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ കടയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ആദ്യ വളവിനപ്പുറമായിരുന്നു സംഭവസ്ഥലം എന്നതിനാൽ കേട്ടറിഞ്ഞു വന്നവരിൽ പലരും ചായയും നാരങ്ങാവെള്ളവും കുടിക്കുവാനായി അവിടേക്ക് വരികയും രാവിലെ തന്നെ കടയിൽ തിരക്കേറുകയും ചെയ്തു. കടയിലെ തിരക്ക് ഉടമയെ അതിയായി സന്തോഷിപ്പിച്ചു. കള്ളന്മാരോട് അയാൾക്ക് ബഹുമാനവും സ്നേഹവും തോന്നി. കടയുടമയുടെ സന്തോഷത്തിനപ്പുറം കടയിലെ പണിക്കാർ വിഷണ്ണരായിരുന്നു. തങ്ങളുടെ ഇത്രയടുത്ത് ഇത്രയും വലിയ രണ്ട് മോഷണങ്ങൾ നടന്നിട്ടും അവിടെ വരെയൊന്ന് ചെന്നു നോക്കാൻ പറ്റാത്തതിൽ അവർ വല്ലാതെ സങ്കടപ്പെട്ടു. എങ്കിലും അവിടെ വന്നവരുടെ വാക്കുകൾ പെരുപ്പിച്ച് മോഷണം നേരിൽ കണ്ടവരെ പോലെ ഭംഗിയായി അവർ കവർച്ചാ രീതികൾ എങ്ങനെയായിരുന്നെന്ന് മറ്റുള്ളവരോട് വിശദീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ സംഭവ ബഹുലമായ ഒരു ദിവസം കഴിഞ്ഞുപോയി. പിറ്റേന്നും കള്ളന്മാരെക്കുറിച്ചുള്ള ചർച്ചകൾ പൊടിപ്പും തൊങ്ങലും നിറച്ച് പറന്നു നടന്നു. അതിനിടയിലേക്കാണ് ശീതീകരണമുറിയിലെ മൂന്നാമത്തെ മേശയുടെ അപ്പുറവും ഇപ്പുറവുമായി ഒരു യുവാവും പെൺകുട്ടിയും വന്നിരുന്നത്. പെൺകുട്ടി കോളേജ് വേഷത്തിലായിരുന്നു. വിദഗ്ധമായി മാതാപിതാക്കളെ കബളിപ്പിക്കുന്നതിനാലാവണം അവളുടെ മുഖം പരിഭ്രമത്താൽ വിളറിയും ചുണ്ടുകൾ ചുവന്നു വിറയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ കൈമുട്ടുകൾ മേശയിൽ ഊന്നി മുന്നോട്ടാഞ്ഞ് വളഞ്ഞിരുന്നു. ഇനിയും രഹസ്യങ്ങൾ താങ്ങാൻ തനിക്കാവതില്ലെന്ന മട്ടിൽ മേശ അപ്പോൾ ഞെരിഞ്ഞു കരഞ്ഞു. ആളുകൾ തന്നിലൂന്നി കെട്ടഴിച്ച രഹസ്യ ചുമടുകളുടെ ഭാരത്തെക്കുറിച്ച് അപ്പോൾ ആ മേശ ചിന്തിച്ചു. എല്ലാം പരസ്യമായി വിളിച്ചു പറയാൻ തനിക്കാവതില്ലാത്തതിനാലും ഒരു ഉണക്ക മരക്കഷണത്തിന് വികാരമലയടിക്കുന്ന മനസ്സുണ്ടാവുകയില്ലെന്ന പൊതുബോധം ഉള്ളിലെപ്പോഴോ നിറഞ്ഞുപോയിരുന്നതിനാലും ആ മേശ രഹസ്യങ്ങളെ ഒരു ഞരക്കത്തോടെ തന്നിലേക്ക് ആവാഹിക്കുക മാത്രം ചെയ്തു. എത്ര നേരമായി അവർ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് കടക്കാരൻ അസ്വസ്ഥതയോടെ വിചാരിക്കുകയായിരുന്നു. തൻ്റെ മുന്നിലെ കമ്പ്യൂട്ടർ സ്ക്രീനിലെ ശീതീകരണമുറിയിലെ ക്യാമറ ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങളിലേക്ക് സൂക്ഷ്മതയോടെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ അയാൾ. അനുചിതമായതെന്തെങ്കിലും കണ്ടാൽ ഉടൻ പ്രതികരിക്കണമെന്ന ചിന്ത അയാളിൽ ഉടലെടുത്തു. അവിടെ ആ ചെറുപ്പക്കാരനൊപ്പം ഇരിക്കുന്നത് തൻ്റെ മകളായിരുന്നെങ്കിൽ താൻ എത്രമാത്രം ജാഗ്രത കാണിക്കുമായിരുന്നോ അതിലധികം ജാഗ്രതയോടെ അയാൾ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അയാൾ അപ്പോഴെല്ലാം ആളുകളോട് സംസാരിക്കുകയും പണം വാങ്ങി കൃത്യമായി ബാക്കി തുക തിരികെ നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അതെല്ലാം തികച്ചും യാന്ത്രികമായിരുന്നു. പെൺകുട്ടി മേശമേൽ കൈമുട്ടുകളൂന്നി മുഖം ഉള്ളം കയ്യിൽ താങ്ങി കുനിഞ്ഞിരിക്കുകയായിരുന്നു. യുവാവാകട്ടെ കാപ്പിക്കപ്പ് മേശമേൽ വെച്ച് വെറുതെ കറക്കിക്കൊണ്ടിരുന്നു. അവൻ എന്തെല്ലാമോ സംസാരിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. അവൾ മുഖം കൈകളിൽ ചേർത്തിരുന്ന് കരയുകയാവാം എന്നയാൾ വിചാരിച്ചു. പൊടുന്നനെ അവൾ തലയുയർത്തി മുഖം അമർത്തി തുടച്ച് എഴുന്നേറ്റു. ബാഗിൽ നിന്ന് ഒരു ചെറിയ പൊതിയെടുത്ത് അവനു മുന്നിൽ വെച്ചു. എന്നിട്ട് ഡോർ തുറന്ന് പുറത്തിറങ്ങി ധൃതിയിൽ നടന്നുപോയി. തൻ്റെ ശരികളിലേക്ക് പതർച്ചയേതുമില്ലാതെ നടന്നു പോകുന്ന സ്വന്തം മകളെയാണ് അപ്പോൾ അയാൾ അവളിൽ കണ്ടത്. അയാൾക്ക് അവളോട് വാത്സല്യം തോന്നി. യുവാവ് അവൾ നീക്കിവെച്ചു കൊടുത്ത പൊതി തൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ തിരികെ വെച്ച് കാപ്പിക്കപ്പിനെ കറക്കിക്കൊണ്ട് പിന്നെയും അവിടെ തന്നെ ഇരുന്നു. അവൾ തിരികെ വരുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നത് പോലെ അപ്പോൾ അയാൾക്ക് തോന്നി. ആരുടെ ഭാഗമാണ് ശരി എന്നറിയില്ലായിരുന്നെങ്കിലും അയാൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തായിരുന്നു. തൻ്റെ മകളും ഒരുപക്ഷെ ഇത്തരം ഒരു പ്രതിസന്ധിയിൽ നിന്ന് ധീരമായി രക്ഷപ്പെട്ടു വരണമെങ്കിൽ തൻ്റെ മനസ്സ് അറിയപ്പെടാത്ത ആ പെൺകുട്ടിയോടൊപ്പം തന്നെ ഉണ്ടാകണമെന്ന് അയാൾ അപ്പോൾ വിശ്വസിച്ചു. പിന്നീടെപ്പോഴോ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്ന് രണ്ട് കോഫിയുടെ പണം മേശമേൽ വെച്ച് കടന്നുപോയപ്പോഴേക്കും കടക്കാരൻ മറ്റു തിരക്കുകളിലേക്ക് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞിരുന്നു. രണ്ടാളിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നിരീക്ഷകൻ്റെ ആവശ്യമില്ലാത്തതിനാൽ തന്നെ അയാൾ എപ്പോഴോ ക്യാമറ കൺദൃശ്യങ്ങളിൽ നിന്ന് സ്വയം പിൻവലിഞ്ഞു പോരുകയായിരുന്നു. അന്ന് വൈകുന്നേരം 4 മണി കഴിഞ്ഞ നേരം ആഢ്യത്വം തുളമ്പുന്ന ചലനങ്ങളും തുകൽ ബാഗുകളുമായി ആ 3 പേർ പിന്നെയും അവിടേക്ക് കയറി വന്നു. അവരുടെ നടപ്പിൻ്റെ വശീകരണത്തിൽ കടക്കാരൻ ഉള്ളു തുറന്നു ചിരിച്ചു. അവർ ചില്ലുവാതിൽ തള്ളി തുറന്ന് ഉള്ളിലെ മൂലയിലേക്ക് തന്നെ ചെന്നിരുന്നു. തലേന്നത്തെ കവർച്ചയെപ്പറ്റിയുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം തേടിയുള്ള വരവായിരുന്നു അത്. തുകൽ ബാഗ് മേശയുടെ ചുവട്ടിൽ വെച്ച് അവർ ചാരുകസേരയിൽ മുന്നോട്ട് കുനിഞ്ഞ് മേശമേൽ കയ്യൂന്നിയിരുന്നു. അവരുടെ ഭാരത്തേക്കാൾ ഉപരി അവരെപ്പറ്റിയുള്ള രഹസ്യങ്ങളുടെ ഭാരം മേശയ്ക്ക് അസഹ്യമായിരുന്നു. പുറത്തിരുന്ന് ചായ കുടിക്കുന്നവരോട് ഈ 3 സംഘത്തെപ്പറ്റി വിളിച്ചു പറയാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന ചിന്ത പെരുകി പെരുകി നിറഞ്ഞ നേരം ഒരു ഞരങ്ങലോടെ ആ മേശ തകർന്നു വീഴുക തന്നെ ചെയ്തു. ഒന്ന് വേച്ചു പോയെങ്കിലും തങ്ങളുടെ ബാഗുമെടുത്ത് അവർ അപ്പോൾ പുറത്തിറങ്ങുകയും കടക്കാരനോട് മേശയുടെ ബലക്കുറവിനെപ്പറ്റി പരാതിപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവർ ആളുകൾക്കിടയിലിരുന്ന് തലേന്നത്തെ മോഷണ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പഴംപൊരിയും ചായയും കഴിച്ചു. തങ്ങളോട് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പോലീസുകാരനായിരുന്നെന്ന് അവരോ തങ്ങൾ തിരയുന്ന തസ്കരന്മാർ ഇവരാണെന്ന് അയാളോ തിരിച്ചറിഞ്ഞതുമില്ല. എന്തായാലും വല്ലാത്തൊരു മോഷണം തന്നെ. അന്യസംസ്ഥാനത്തുള്ള ഏതെങ്കിലും പ്രൊഫഷണൽ കൊള്ളക്കാരായിരിക്കും ഈ കവർച്ചയ്ക്ക് പിന്നിൽ എന്ന് മറ്റുള്ളവർ കേൾക്കെ പറയുകയും കുറുവാ സംഘം ഇറങ്ങിയ വാർത്ത പരസ്പരം പറഞ്ഞുകൊണ്ട് ബാഗുമെടുത്ത് പണം കൊടുത്ത് അവർ എവിടേക്കോ നടന്നു പോവുകയും ചെയ്തു. മോഷണ വർത്തമാനങ്ങൾ ആ തിരക്കിനിടയിൽ വീണ്ടും ചർച്ചയായെങ്കിലും കടയുടമ ഒന്നിനും കാതുകൊടുക്കാതെ തൻ്റെ സീറ്റിൽ അമർന്നിരുന്നു. അയാളുടെ മനസ്സ് അപ്പോഴും രാവിലെ വന്നുപോയ ആ പെൺകുട്ടിയോടൊപ്പമായിരുന്നു. അടുത്ത ദിവസം രാവിലെ പത്രത്തിൽ ഒരു വാർത്തയും ചിത്രവും കണ്ട് കടയുടമ വല്ലാത്തൊരു സ്തംഭനത്തിലേക്ക് ആഴ്ന്നുപോയി. നിരോധിത രാസലഹരിയുമായി ഒരു യുവാവ് അറസ്റ്റിലായ വാർത്തയുടെ മധ്യത്തിൽ എക്സൈസ് സംഘത്തോടൊപ്പം നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ചിത്രത്തിലേക്ക് അയാൾ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. ഇന്നലെ അറിയപ്പെടാത്ത ആ പെൺകുട്ടി തൻ്റെ ബാഗിൽ നിന്ന് അവന് കൊടുത്തിട്ടു പോയ പൊതിയിൽ എന്തായിരുന്നിരിക്കും എന്ന ചിന്ത അയാളെ അപ്പോൾ വല്ലാതെ വീർപ്പുമുട്ടിച്ചു. ഒരുപക്ഷെ അതായിരുന്നിരിക്കാം ഈ അറസ്റ്റിലേക്ക് ആ ചെറുപ്പക്കാരനെ കൊണ്ടുചെന്ന് എത്തിച്ച രാസലഹരി എന്നയാൾ വിശ്വസിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതോ ഇവൻ്റെ നീരാളി വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ ആയിരുന്നോ താൻ കണ്ടത് എന്നും അപ്പോൾ അയാൾ ചിന്തിച്ചു. തൻ്റെ സ്ഥാപനം അനാശാസ്യങ്ങളുടെ പൊതു ഇടമാകുന്നത് അയാൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. സംശയങ്ങളും ചോദ്യങ്ങളും ഒരു തിരപ്രവാഹമായി മനസ്സിൽ നിറഞ്ഞ നേരം തലേന്ന് അവളോട് തോന്നിയ വാത്സല്യവും കരുതലും അയാളിൽ ഒരു മരവിപ്പായി പടരുകയും ശരി തെറ്റുകൾ തിരിച്ചറിയാനാവാതെ അയാൾ പരവേശപ്പെടുകയും ചെയ്തു. പത്രവാർത്തയിലെ പ്രതിയുടെ കണ്ണുകളിലെ നിസ്സഹായതയിലേക്ക് നോക്കുംതോറും വല്ലാത്തൊരു കുറ്റബോധം അയാളിൽ കുമിഞ്ഞുകൂടി. അയാൾ തൻ്റെ കസേരയിൽ നിന്നെഴുന്നേറ്റ് ശീതീകരണ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. മുറിയുടെ മൂലയിൽ തകർന്ന മേശ അപ്പോൾ ഉണ്ടായിരുന്നില്ല. 2 ചാരുബെഞ്ചുകൾ മാത്രം ആ മൂലയിലേക്ക് ചേർന്ന് കിടന്നു. ആ മുറിയിൽ പിറുപിറുക്കലുകളും അമർത്തിയുള്ള വാഗ്വാദങ്ങളും ഇക്കിളിക്കുളിരുള്ള ചിരികളും നിർത്താതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതുപോലെ അയാൾക്ക് തോന്നി. രഹസ്യങ്ങളുടെയും അടക്കം പറച്ചിലുകളുടെയും തണുത്ത സമ്മേളനം ആ മുറിയിൽ നിൽക്കവേ അയാളെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. ശീതീകരണ യന്ത്രത്തിൻ്റെ പ്രവർത്തനം നിർത്തി പുറത്തേക്കിറങ്ങിയ അയാൾ വല്ലാത്തൊരു പരവേശത്തിലേക്കാണ്ടുപോയി. കാലങ്ങളായി തൻ്റെ നാട്ടിൽ നടന്ന അറിയപ്പെടാത്ത അബദ്ധ സഞ്ചാരങ്ങളുടെ കണക്കുകൾ അയാളിൽ തികട്ടി വന്നു. ഒളിച്ചോടലുകളും പ്രണയവും പ്രണയപരാജയ കണക്കുകളും അവസാനം കഴിഞ്ഞ ദിവസം നടന്ന വൻ കവർച്ചകൾ വരെ ആസൂത്രണം ചെയ്തത് തൻ്റെ കടയിലെ ശീതീകരണ മുറിക്കുള്ളിൽ വെച്ചാണെന്ന് അയാൾ വിശ്വസിക്കാൻ ശ്രമിച്ചു. അതിൽ കുറേയെല്ലാം സത്യമായിരുന്നു താനും. രഹസ്യങ്ങളുടെ മൊത്ത കച്ചവടക്കാരനാണ് താനെന്ന് അയാൾക്ക് തോന്നി. അന്യരുടെ രഹസ്യങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതിൽ താല്പര്യമില്ലായിരുന്നെങ്കിലും അയാൾ തൻ്റെ ക്യാമറ റെക്കോർഡിങ്ങുകളിൽ എവിടെയെങ്കിലും ശബ്ദം പതിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആരംഭിച്ചു. കടയിൽ തിരക്ക് വർദ്ധിച്ചത് അയാൾ ശ്രദ്ധിച്ചതേയില്ല. ആളുകളോട് യാന്ത്രികമായി സംസാരിക്കുകയും ചിരിക്കുകയും ബാക്കി നൽകുകയും ചെയ്തുകൊണ്ട് കടയുടമ കലുഷിതമായ മനസ്സോടെ തൻ്റെ കറങ്ങും കസേരയിലിരുന്നു. താൻ എത്ര ശ്രമിച്ചിട്ടും വീണ്ടെടുക്കാനാവാത്ത ശബ്ദശേഖരണങ്ങൾ കണ്ടെത്തി നൽകാൻ കഴിവുള്ളയാളെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അയാൾ. വീണ്ടെടുക്കപ്പെട്ട ശബ്ദങ്ങൾക്കിടയിലിരുന്ന് കണ്ണുകളടച്ച് കാതുകൾ കൊണ്ട് കടയുടമ കാഴ്ചകൾ കണ്ടു. പണിക്കാർ എപ്പോഴോ കടയുടെ ഷട്ടർ പകുതിയിലേറെ താഴ്ത്തി വെച്ച് അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ചാഞ്ചാടുന്ന പ്രണയകൗമാരങ്ങൾ, പടരാൻ വെമ്പുന്ന അവിഹിതങ്ങൾ, കൊലക്കേസ് പ്രതിയുടെ കുമ്പസാരം, കാതുകൾ കാഴ്ചകളിൽ നിന്ന് കാഴ്ചകളിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. കോടതി മുറിക്കുള്ളിൽ സത്യമാകുന്ന നുണകൾ കക്ഷികളെ പഠിപ്പിക്കുന്ന വക്കീലന്മാരെയും തെറ്റുകളെ ശരികളാക്കുന്ന കൈക്കൂലിയുടെ മാന്ത്രിക കണക്കുകളും അയാൾ കണ്ടു. കണ്ട് കേട്ട് രാത്രി വളരുകയായിരുന്നു. രഹസ്യങ്ങളുടെ ശബ്ദവണ്ടി വേഗത്തിൽ ഓടിച്ചുവിടാൻ അയാൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. എങ്കിലും നിസ്സഹായനായ ആ യുവാവിൻ്റെ നിഷ്കളങ്കമായ കണ്ണുകൾ ഓർമ്മിച്ചപ്പോൾ അയാൾ വളരെ വേഗം ദൃശ്യങ്ങളെയും ശബ്ദങ്ങളെയും ഓടിച്ചുകൊണ്ടിരുന്നു. എന്തായിരുന്നിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക എന്നറിയാൻ അയാളിലെ ജിജ്ഞാസു ഉണർന്നു. ചെറുപ്പക്കാരനും പെൺകുട്ടിയും ഒന്നും തന്നെ സംസാരിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതിതിലുണ്ട് എന്നു മാത്രം പറഞ്ഞ് ഒരു പൊതി അവനു നേരെ നീക്കിവെച്ച് കടന്നു പോകുന്ന പെൺകുട്ടിയെ കുറ്റബോധത്തിൻ്റെ അകമ്പടിയോടെ ആ മനുഷ്യൻ നോക്കി. ഇന്നലെ തൻ്റെ മകളോടുള്ളതിലും കരുതലായിരുന്നു തനിക്കവളോട് തോന്നിയത് എന്ന് അപ്പോൾ അയാൾ ഓർത്ത് ലജ്ജിച്ചു. അതിനുശേഷം അയാളുടെ പരതലിനിടയിലേക്ക് മൂന്ന് മുഖങ്ങൾ കയറി വന്നു. അപ്പോൾ അയാൾ അവരുടെ ആദ്യ ദിവസത്തെ വരവ് ഓർത്തെടുത്തു. പിന്നിലേക്ക് ഓടിച്ച ദൃശ്യങ്ങളിൽ അവർ തെളിഞ്ഞു. ശീതീകരണ മുറിയിലെ മൂലയിലെ മേശയിൽ കൈമുട്ടുകളമർത്തി കുനിഞ്ഞിരിക്കുന്ന അവരുടെ സംസാരം കേൾക്കണമെന്ന് അയാൾക്ക് തോന്നി. ആവി പറക്കുന്ന കാപ്പിക്കപ്പുകൾക്ക് മേലേക്ക് കുനിഞ്ഞിരുന്ന് അവർ തയ്യാറാക്കിയ പദ്ധതികൾ പതിഞ്ഞ താളത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശരീരം വലിഞ്ഞു മുറുകുന്നത് അയാൾ അറിഞ്ഞു. എത്രമാത്രം രഹസ്യങ്ങളാണ് ആ ശീതീകരണ മുറിയിലെ കുളിരിൽ മയങ്ങിക്കിടന്നിരുന്നത് എന്ന തിരിച്ചറിവിനിടയിൽ രഹസ്യങ്ങൾ ഓരോന്നായി ദൃശ്യവും ശബ്ദവുമായി മോണിറ്റർ ജനാലയിലൂടെ പുറത്തേക്കിഴഞ്ഞു വന്ന് അയാളെ വരിഞ്ഞു മുറുക്കി. ശ്വാസഗതി നേർത്തു വരുന്നതായി തോന്നിയപ്പോൾ ശക്തിയായി ചുമച്ചു. ചുമ നെഞ്ചിൻ കൂടിനെ ശക്തിയോടെ കുടഞ്ഞു. ശരീരം പൂക്കുല പോലെ വിറച്ചു. കൊള്ളക്കാരുടെ ആഠ്യത്വം നിറഞ്ഞ ചുവടുവയ്പ്പുകളിലേക്ക് നോക്കിയിരിക്കവേ അവർ തന്നെ കാണുമോ എന്ന് ഭയന്ന് മേശയ്ക്കടിയിലേക്ക് കയറി ഒളിക്കുകയും അവർ കടന്നു പോകുന്നതുവരെ അവിടെ ഇരുന്ന് എത്തി നോക്കുകയും ചെയ്തു അയാൾ. ചിത്രീകരിക്കപ്പെട്ട ദൃശ്യങ്ങളാണ് താൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാനുള്ള കഴിവ് അയാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു അന്നേരം. അസ്വസ്ഥതയുടെ പരകോടിയിൽ നിന്നുകൊണ്ട് ദൃശ്യങ്ങളെ കെടുത്തി അയാൾ നിശ്വസിച്ചു. പിറ്റേന്ന് പതിവ് പോലെ ആ ലഘുഭക്ഷണശാല തുറന്നില്ല. തലേരാത്രിയിലെ പോലെ മുക്കാലടവിൽ തളർന്നു കിടന്നു ആ സ്ഥാപനം. രാത്രിയിൽ വീടെത്താത്ത ഉടമയെ തിരക്കി ഭാര്യയും മക്കളും ചില അയൽവാസികളും അതിരാവിലെ തന്നെ അവിടെ എത്തി. അടയ്ക്കാതെ കിടക്കുന്ന വ്യാപാര സ്ഥാപനം അവരിൽ ഭീതി നിറച്ചു. വലിയൊരു മോഷണവും അതുമൂലമുണ്ടായിട്ടുണ്ടാകാവുന്ന വലിയ ദുരന്തവും മുന്നിൽ കണ്ട അവരിൽ ചിലർ തൊട്ടുമുന്നിലെ പോലീസ് സ്റ്റേഷനിലേക്കോടി. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കടയുടെ അകത്തേക്ക് കയറിയ അവർ തൻ്റെ കസേരയിൽ ശാന്തനായി കണ്ണടച്ച് ചാരിയിരിക്കുന്ന കടയുടമയെ കണ്ടു. ശാന്തമായ ഒരു ഉറക്കത്തിലാണ് അയാളെന്ന് എല്ലാവരും വിചാരിച്ചു. വലത്തെ കയ്യിൽ ഒരു പേന പൂർണ്ണമാകാത്ത വാചകത്തിലേക്ക് നീണ്ടുനിന്നു. മുന്നിലെ മേശയിൽ മോണിറ്ററിന് മുന്നിൽ അയാൾ അപൂർണമാക്കി അവശേഷിപ്പിച്ച വാചകങ്ങൾ അവർ വായിച്ചു. ഓരോ മനുഷ്യനും 1000 രഹസ്യങ്ങളുണ്ടാകും. അതിലേക്ക് എത്തി നോക്കുന്നത് അന്യൻ്റെ നഗ്നതയിലേക്ക് കടന്നു കയറുന്നതിലും മ്ലേച്ഛമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അന്യരുടെ ഒരു കാര്യത്തിലും ഇടപെടാതെ എല്ലാവരെയും എൻ്റെ കൂടപ്പിറപ്പുകളായി കണ്ട് ജീവിച്ചു വന്നിരുന്ന ഞാൻ ഇന്നത്തെ ഒരു പത്രവാർത്തയിലൂടെ സഞ്ചരിക്കവേ വല്ലാതെ വിഷാദത്തിലേക്ക് വീണുപോയി. ആ വാർത്തയിലെ പ്രതിയുടെ കണ്ണുകളിലെ ദൈന്യം എന്നെ വേവലാതിപ്പെടുത്തി. ആ ചെറുപ്പക്കാരൻ അവൻ്റെ പെൺസുഹൃത്തുമൊത്ത് ഇന്നലെ ഈ കടയിലെ ശീതീകരണ മുറിയിലിരുന്ന് ബ്രൂ കോഫി ഊതിക്കുടിച്ചിട്ട് ഇറങ്ങിപ്പോയ പോക്കിലാണ് അവൻ അറസ്റ്റിലായത് എന്ന് ആ വാർത്ത വായിക്കവേ ഞാൻ മനസ്സിലാക്കി. അവനും അവൻ്റെ പെൺസുഹൃത്തും അകത്തെ മുറിയിലെ തണുപ്പിലിരുന്ന് കലഹിക്കുകയാവുമെന്നായിരുന്നു ക്യാമറ ദൃശ്യങ്ങളിലൂടെ കണ്ട ഞാൻ അപ്പോൾ വിചാരിച്ചത്. അവൾ ഇറങ്ങിപ്പോകും മുൻപ് അവനു മുന്നിലേക്ക് നീക്കിവെച്ച പൊതി അവൻ നൽകിയ ഏതെങ്കിലും ഉപഹാരം മടക്കി നൽകിയതാവാമെന്നും ഞാൻ വിചാരിച്ചു. എന്നാൽ അതായിരുന്നു അവനെ കാരാഗ്രഹത്തിലേക്ക് പറഞ്ഞയച്ച രാസലഹരി എന്ന് ഞാൻ കണ്ടെത്തി. അതോടൊപ്പം ഈ നാടിനു നടുക്കിയ വൻ കൊള്ളയുടെ ആസൂത്രണവും എൻ്റെ കടയിലെ ശീതീകരണ മുറിയിൽ വെച്ച് തന്നെയാണ് നടന്നതെന്നും ഞാനിപ്പോൾ അറിയുന്നു. ഇനിയും അറിഞ്ഞതിലും കൂടുതലായി അറിയാനിരിക്കുന്നത് എന്തെല്ലാമായിരിക്കുമെന്ന ചിന്ത എന്നെ ഭീതിപ്പെടുത്തുന്നു. അടച്ചിട്ട മുറിയിൽ ചുറ്റിത്തിരിഞ്ഞ രഹസ്യങ്ങളെല്ലാം ക്യാമറ കണ്ണിലൂടെ മോണിറ്റർ വിടവിലൂടെ എനിക്ക് ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്നു. അവയുടെ വാല് എൻ്റെ കഴുത്തിൽ മുറുകുന്നത് പോലെ നീ രഹസ്യങ്ങളുടെ മൊത്ത വിൽപ്പനക്കാരനാവേണ്ട എന്നെന്നോട് കലഹിക്കുന്നത് പോലെ ഇനിയും വയ്യ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുകയാണ്. ഇനിയുള്ള രഹസ്യങ്ങൾ പുറത്തു വരാനാവാതെ ഞെരുങ്ങിക്കൊള്ളട്ടെ. പുറത്തു ചാടിയ രഹസ്യങ്ങൾ എൻ്റെ നെഞ്ചിനുള്ളിൽ നിന്ന് ഒരു നോവായി വളർന്നു പടരുന്നു. ഞാൻ അപൂർണമായ വാചകത്തിലേക്ക് പേനയുടെ മുന നീണ്ടു നിൽക്കുമ്പോൾ കടയുടമ തൻ്റെ പൂർണതയിലേക്ക് ലയിച്ചു ചേർന്നിരുന്നു. ശീതീകരണ മുറിയിൽ നിന്ന് രഹസ്യങ്ങളോടൊപ്പം ഇറങ്ങി വന്ന തണുപ്പിൽ അയാളാകെ മരവിച്ചിരുന്നു. ആശുപത്രിയുടെ മോർച്ചറിയിലെ കുളിരിലേക്ക് ആ ശരീരം മാറ്റിയതിനു ശേഷം അയാൾ കണ്ടെത്തിയ രഹസ്യങ്ങളുടെ താക്കോൽ എവിടെയായിരിക്കുമെന്ന് അധികാരികൾ മോണിറ്ററിൽ പരതാൻ തുടങ്ങി. കടയുടെ പുറത്ത് ആളുകൾ തിക്കിത്തിരക്കി. നഗരം തൻ്റെ പതിവ് ചടുല ചലനങ്ങളിലേക്ക് ചുവടുവയ്ക്കാൻ തുടങ്ങിയിരുന്നു അന്നേരം.
1: രഹസ്യങ്ങളുടെ വ്യാപാരി ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: സാഹിത്യവേള സമാപിക്കുന്നു.

0: സമയം 8 മണി.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അങ്കണത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ ഫിറ്റ്നസിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി അങ്കണത്തിൽ ഇന്ന് നമ്മോടൊപ്പം നെല്ലിക്കുഴി ഗവൺമെന്റ് ഷീ ജിം ട്രെയിനർ സബീന, ഒപ്പം ഡോക്ടർ അനില സി എസ്.
2: ആരോഗ്യമാണ് സമ്പത്ത് എന്നുള്ള ആപ്തവാക്യമാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യം. ഇന്ന് അങ്കണത്തിൽ സ്ത്രീകളുടെ ഫിറ്റ്നസിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് നെല്ലിക്കുഴി ഗവൺമെന്റ് ഷീ ജിം ട്രെയിനറായ സബീന. നമസ്കാരം.
3: നമസ്കാരം.
2: എന്താണ് ഫിറ്റ്നസ് എന്നതിനെ കുറിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങിയാലോ?
3: ഫിറ്റ്നസ് എന്നത് ആരോഗ്യകരമായ ശാരീരിക അവസ്ഥയാണ്. അതായത് നമ്മുടെ ദൈനംദിനമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ സാധിക്കുക, ഇപ്പോൾ കിതപ്പില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിറ്റാണ്, ഫിസിക്കലി ഫിറ്റാണെന്ന് പറയാൻ പറ്റും. അപ്പം അതിന് ചില ഘടകങ്ങളുണ്ട്. അതായത് നമ്മൾ നമുക്ക് നല്ല മസ്കുലർ സ്ട്രെങ്ത് ഉണ്ടായിരിക്കാം, അതുപോലെ നമ്മളിപ്പോൾ നടക്കുക, ഓടുക, സൈക്കിൾ ചവിട്ടുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ദീർഘ സമയത്തേക്ക് നമ്മുടെ ഹൃദയവും ശ്വാസകോശവും നമുക്ക് വേണ്ട ഓക്സിജൻ കൃത്യമായി നൽകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് ഉണ്ടാവുക, അതുപോലെ മസ്കുലർ എൻഡ്യൂറൻസ് ഉണ്ടാവുക. അതായത് ക്ഷീണമില്ലാതെ നമുക്ക് ദൈർഘ്യ ഒരു നേരത്തേക്ക് നമ്മുടെ പേശികളെ പ്രവർത്തിപ്പിക്കാനാകുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് മസ്കുലർ എൻഡ്യൂറൻസ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതുപോലെ വഴക്കമുള്ള ശരീരം ഉണ്ടാവുക. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് വഴക്കമുള്ള ശരീരം അത്യാവശ്യമാണ്. അപ്പോൾ അത്തരം വഴക്കമുള്ള ശരീരം ഉണ്ടാവുക, നല്ല ശരീരഘടന ഉണ്ടാവുക. അത് രൂപഭംഗി എന്നുള്ളതല്ല, അതായത് നമ്മുടെ ശരീരത്തിന് ഒരു അനുപാതമുണ്ട്. അപ്പോൾ നമ്മുടെ ഉയരത്തിനനുസരിച്ച് എത്രയാണ് ഫാറ്റ് നമുക്ക് വേണ്ടത്, അസ്ഥികളുടെ, അതുപോലെ തന്നെ വെള്ളം എന്തോരം വേണം എന്നുള്ളത്, മസിൽ എന്തോരം വേണം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൃത്യമായ അനുപാതം നമ്മുടെ ശരീരത്തിനുണ്ടാവുക. അപ്പോൾ ഈ അഞ്ച് ഘടകങ്ങളിലൂടെയാണ് നമുക്ക് നമ്മൾ ഫിസിക്കലി ഫിറ്റാണ് എന്ന് പറയാനാവുക, ഇത്തരം ഘടകങ്ങൾ കൃത്യമായി വരുന്നുണ്ടെങ്കിൽ.
2: മറ്റ് പല മേഖലകളിലേക്കും സ്ത്രീകളെ, അതായത് തൊഴിൽ മേഖലകളിലേക്ക് സ്ത്രീകൾ എല്ലാ മേഖലകളിലേക്കും തന്നെ ഏറെ കടന്നു വന്നിട്ടുള്ളവരാണ്. ഈ ഫിറ്റ്നസ് ട്രെയിനർ എന്ന നിലയിൽ അല്ലെങ്കിൽ ജിം ട്രെയിനർ എന്ന നിലയിലേക്ക് അവിടേക്കുള്ള സ്ത്രീകളുടെ കടന്നുവരവിനെ കുറിച്ചിട്ട് ഒന്ന് നോക്കിയാലോ?
3: എല്ലാ മേഖലകളിലേക്കും സ്ത്രീകൾ കടന്നു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ഇപ്പം നിഷേധിക്കപ്പെട്ട ഇടങ്ങളിലേക്കെല്ലാം കയറി ചെല്ലാനുള്ള ഒരു ആർജവപ്പ് സ്ത്രീകൾ മുൻകൈ എടുക്കുന്നുണ്ട്. അപ്പം അത് ഈ ഒരു ഫിറ്റ്നസ് മേഖലകളിലേക്കും ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പം യോഗ ഇൻസ്ട്രക്ടറായിട്ടും ട്രെയിനറായിട്ടും ബോഡി ബിൽഡറായിട്ടും എല്ലാം സ്ത്രീകൾ ഇപ്പോൾ എത്തുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് അതിനുള്ള ശേഷിയുണ്ട്, അത് തെളിയിക്കപ്പെടുന്ന കാലത്തോടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പം ഫിറ്റ്നസിൻ്റെ മേഖലയിലേക്ക് സ്ത്രീകൾ വരുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സ്വന്തം ശരീരം സ്ത്രീകൾ നോക്കണം എന്ന ബോധവൽക്കരണം ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് കൊടുക്കാൻ പറ്റും. അതൊരു വലിയ കൈത്താങ്ങായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്.
2: ഷീ ട്രെയിനറാണ്, അതായത് ഷീ ജിമ്മിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഈ സ്ത്രീകൾ വ്യായാമം ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? കാരണം നമ്മളൊരു ഷീ ജിമ്മാണ്. അപ്പം അങ്ങനെ ഒരു ജിമ്മ് തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അത്. അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ വ്യായാമം ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത എന്താ?
3: സ്ത്രീകളുടെ ശരീരം അപ്പോൾ നമ്മൾ പറയും അടിസ്ഥാനപരമായ വേദനകളിലൂടെയോ അല്ലെങ്കിൽ പരിവർത്തനങ്ങളിലൂടെയോ ഒക്കെ കടന്നു പോകുന്ന ശരീരമാണ് സ്ത്രീകളുടേത്. ഇപ്പോൾ ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പുരുഷന്മാരുടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ സ്ത്രീയുടെ ശരീരത്തിന് വരുന്നുണ്ട്. ഇപ്പം മെൻസ്ട്രേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രഗ്നൻസി ആയിക്കോട്ടെ, പിന്നെ മെനോപോസ് പീരീഡ്, അതൊക്കെ വളരെ സ്ത്രീകളുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പരിണാമത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ ഈ എല്ലാ ഘട്ടങ്ങളിലും വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഹോർമോൺ വ്യതിയാനങ്ങൾ വരാതിരിക്കാം. ഇപ്പോൾ സ്ത്രീകളിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കാര്യമാണ് PCOD. ഇപ്പം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതികളിലൂടെയൊക്കെ ആയിരിക്കാം കുഞ്ഞു പെൺകുട്ടികൾക്കൊക്കെ ഇപ്പം PCOD ഒക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും ഒരു തരത്തിൽ ഈ വ്യായാമം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തരത്തിലെന്നുള്ളതല്ല, അത് ശരീരജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ദൂഷ്യങ്ങൾ ഉണ്ടാവും. അത് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കുട്ടികൾക്കാണെങ്കിലും പഴയ പോലെ പുറത്തു പോയി കളിക്കാനോ കായികമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റാത്തൊരു ജീവിത രീതിയിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും എല്ലാം വർക്കൗട്ട് വേണം എന്നുള്ളത് തന്നെയാണ്.
2: അതായത് ചെറിയ പ്രായം തൊട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കുട്ടികളെ സംബന്ധിച്ച് പീരീഡ്സ് ആവുന്ന ഒരു പ്രായത്തിന് തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 10 വയസ്സാകുന്ന കുട്ടി തന്നെ നിലവിൽ. അതേപോലെ തന്നെ ഈ PCOD അളവും കുട്ടികളിലേക്ക് ധാരാളമായി വരുന്നുണ്ട്. അപ്പൊ ഇത് എത്രത്തോളമാണ് ഈ ഫിറ്റ്നസ് ഇത് ഇതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ PCOD, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാകാം ഇത്രത്തോളം PCOD നേരത്തെ ഉള്ളതിനേക്കാൾ ഈ PCOD ഇത്രത്തോളം കേൾക്കാനുള്ള ഒരു കാരണം, അതിനെ കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത്?
3: പലപ്പോഴും പല ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് ഒരുപാട് കഴിക്കുന്ന ഒരു കൾച്ചർ, ഇപ്പൊ പുറത്തുപോയി ഭക്ഷണം കഴിക്കുക, വ്ളോഗുകൾ കണ്ട് അതിനുള്ള പുതിയ പുതിയ ഫുഡ് സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ആളുകൾ അങ്ങനെ പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഒരു കുഞ്ഞു കുട്ടിയായിക്കോട്ടെ വാർദ്ധക്യത്തിലെത്തിയ ആളായിക്കോട്ടെ, നമ്മളെപ്പോഴും ശരീരം ചലിപ്പിക്കുക, നമ്മൾ മൂവ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ശരീരം. അപ്പൊ അത് ചലിപ്പിക്കാതെ നമ്മൾ ഒരിടത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ദൂഷ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ചലിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലാ പേശികളെയും ഉത്തേജിപ്പിക്കുന്ന രീതി വേണം ചലിക്കാനായിട്ട്. അപ്പം ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കുട്ടികൾ ഇപ്പം മുൻപൊക്കെ ഉള്ള കാലഘട്ടങ്ങളിൽ ഓടിക്കളിക്കാനോ ഒക്കെയുള്ള പറമ്പുകൾ പോലെയൊന്നുമല്ല ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ ഒക്കെ മുമ്പിൽ സമയം ചെലവഴിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ. അതെ, ഫ്ലാറ്റിൻ്റെ ഒക്കെ ഉള്ളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കേജിൻ്റെ ഉള്ളിൽ എന്ന പോലെ ഇരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വന്നതോടുകൂടിയിട്ടൊക്കെ ആയിരിക്കാം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഹോർമോൺ വ്യതിയാനങ്ങളും ഇതുപോലെ പ്രശ്നങ്ങളും PCOD പോലുള്ളതെല്ലാം വന്നിട്ടുണ്ടാവാം.
2: ഒരു പരിധി വരെ
3: തീർച്ചയായിട്ടും
2: വ്യായാമം തരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
3: അതിന് ഇപ്പം വ്യായാമം എന്നുള്ളത് മാത്രമല്ല, ഒരാൾ ഫിറ്റ്നസ്സിലേക്ക് നമ്മുടെ ഒരു ശരീരം ഫിറ്റ് ആവണമെങ്കിൽ വ്യായാമം ഒപ്പം പോഷകാഹാരം വേണം, അതുപോലെ തന്നെ നല്ല ഉറക്കം വേണം. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ നല്ല പോലെ കൃത്യമായ വ്യായാമം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടിയില്ല എങ്കിൽ ഗ്രോത്ത് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടില്ല. അപ്പം ഗ്രോത്ത് ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തിനെ റിപ്പയർ ചെയ്യുന്നതും അതിനെ കൂടുതൽ ദൃഢമാക്കുന്നതുമെല്ലാം. അപ്പോൾ കൃത്യമായിട്ടുള്ള ഉറക്കം വേണം, കൃത്യമായിട്ടുള്ള ഭക്ഷണം വേണം, അതുപോലെ കൃത്യമായിട്ടുള്ള വ്യായാമം വേണം. അപ്പം ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ശരിക്കും ശരീരത്തിന് നമുക്ക് ഫിറ്റായി കൊണ്ടുപോകാൻ പറ്റുക. അപ്പം ഇതിൻ്റെയൊക്കെ അഭാവത്തിലായിരിക്കാം. അപ്പം അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം, ഹോർമോൺ പ്രശ്നങ്ങൾ, ഇപ്പം കുട്ടികൾക്ക് നേരത്തെ പീരിയഡ്സ് ആവുന്നതിലും എല്ലാം അതൊരു ഘടകമാണ്.
2: സ്ട്രെസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാന ഇടം എന്ന് പറയുന്നത് കുടുംബമാണ്, വീടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വ്യായാമത്തിനും വേണമെങ്കിൽ ഇവർക്ക് വീട് ഉപയോഗിക്കാം ഇവരുടെ എക്സസൈസ് വേണ്ടിയിട്ട്, പക്ഷേ അതിനുപരിയായിട്ട് ഒരു ജിം എന്ന് പറയുന്നതിലേക്ക് മാറുവാനുള്ള ഒരു കാരണത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കാം തോന്നുക?
3: അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ട് തരത്തിൽ ഞാൻ അതിനെ പറയാം. ഒന്ന്, വ്യായാമം ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏതൊരു ലിമിറ്റഡ് സ്പേസിൽ വന്നിട്ടും നമുക്ക് വ്യായാമം ചെയ്യാം. അതൊരാളുടെ ഒരു നിശ്ചയദാർഢ്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ പ്രോപ്പറായിട്ടൊരു ട്രെയിനർ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ശരീരത്തെക്കുറിച്ച്, അതിൻ്റെ മസിലിനെ കുറിച്ച്, എങ്ങനെ ഒരു വ്യായാമം ശരീരത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള പരിശീലനം കിട്ടിയ ഒരു ട്രെയിനർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനും ആധികാരികമായിട്ട് അതിനെ ഇൻസ്ട്രക്ട് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ തനിയെ ചെയ്യുമ്പോൾ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതിൻ്റെ എത്ര തോതിൽ ചെയ്യണം, ഇപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളുകളിൽ വർക്കൗട്ട് മാറ്റി ചെയ്യുന്ന, അതായത് ശരീരത്തിന് എങ്ങനെയാണോ അത് പ്രയോജനം ചെയ്യുന്നത് എന്നുള്ള രീതിക്കൊക്കെ അത് കൃത്യമായിട്ട് അറിയുന്നത് ഒരു ട്രെയിനർക്കായിരിക്കും. അപ്പോൾ പ്രോപ്പർ ഗൈഡൻസ് ഈ ഒരു കാര്യത്തിൽ എപ്പോഴും നല്ലതാണ്. അത് സ്വയമേ ഇത് പഠിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ഇനി അല്ലാത്ത പക്ഷം പ്രോപ്പറായിട്ടൊരു ട്രെയിനർ ഉണ്ടായിരിക്കുക എന്നുള്ളത് നല്ലതാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീകൾ പൊതുവെ നമ്മൾ നാട്ടിൻ പുറങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സ്ത്രീകളിൽ എല്ലാവർക്കും മൊബിലിറ്റി ഉള്ളവരല്ല. ഇപ്പം ചിലപ്പോൾ വീട്ടിൽ ജീവിക്കുന്ന, പുറത്തേക്ക് പോകാൻ അവസരങ്ങൾ കുറവുള്ളവരായിരിക്കാം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയുന്ന, ഉല്ലാസം ഉണ്ടാക്കുന്ന ഒരിടമാണ് ജിം. അവിടെ പോയിട്ട് ഒരുപാട് ആളുകളെ കണ്ട് അവരുടെ ഒപ്പം വർക്കൗട്ട് ചെയ്ത് സംസാരിച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് സംബന്ധിച്ച് അത് സ്ത്രീകൾക്ക് പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ എല്ലാ തരത്തിലും സ്ത്രീകൾക്ക് റെപ്രസെൻറ്റേഷൻ വേണം. എൻ്റെ ഒരു അനുഭവത്തിൽ പലപ്പോഴും സ്ത്രീകൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരമായിട്ട് പോലും ജിമ്മിനെ കാണാറുണ്ട്. ജിമ്മിൽ പോകാലോ, അതിനുവേണ്ടി കാത്തിരിക്കുന്ന സ്ത്രീകളുണ്ട്. വൈകിട്ട് ജിമ്മിൽ പോകാലോ,
2: ആളുകളോട് ഒന്ന് സഹകരിച്ച് വീടെന്ന് പറയുന്നതിൽ നിന്നൊരു മുക്തി എന്ന് വേണമെങ്കിൽ ജിമ്മിനെ അങ്ങനെയും വിശേഷിപ്പിക്കാം. അപ്പൊ ഈ ട്രെയിനറുടെ ഈ കാര്യവും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൃത്യമായ ഇത് വേണം എന്ന് പറഞ്ഞു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഗർഭകാല വ്യായാമം എന്ന് വെച്ചാൽ സ്ത്രീയെ സംബന്ധിച്ച് ഗർഭത്തിന് മുമ്പ്, ഗർഭത്തിന് ശേഷം എന്ന് തന്നെ വേണമെങ്കിൽ ശരീരത്തെ രണ്ട് ഘട്ടമാക്കാം. അപ്പൊ ഈ ഗർഭകാല വ്യായാമത്തെ കുറിച്ചിട്ടാണെങ്കിലോ അവർക്ക് ചെയ്യാമോ ഇതൊക്കെ?
3: ഗർഭകാല വ്യായാമം ചെയ്യാം, തീർച്ചയായിട്ടും അത് ഗുണമുള്ള കാര്യമാണ്, അത് ശരീരത്തിന് അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഗർഭകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് വിശ്രമത്തിലിരിക്കുക എന്നുള്ളതല്ല അതിനർത്ഥം, അതിൻ്റെ ഗ്രോത്തിന് വ്യായാമവും അതിൻ്റെ ഭാഗമായി തന്നെ പോകും. പക്ഷേ അതിനകത്ത് നമ്മൾ പരിഗണിക്കേണ്ട കുറച്ച് ഘടകങ്ങളുണ്ട് എന്നുള്ളത് മാത്രം. ഇപ്പോൾ ഒരു വ്യക്തമായിട്ട് നമ്മൾ ഡോക്ടറോട് സംസാരിച്ചിരിക്കണം, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ. കാരണം എല്ലാവരും സാധാരണഗതിയിലുള്ള ഒരു പ്രസവമോ അല്ലെങ്കിൽ ഗർഭാവസ്ഥ ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാം. അത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡോക്ടർ തന്നെ പറയും നിങ്ങൾക്ക് ബെഡ് റെസ്റ്റ് വേണം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും വർക്കൗട്ട് ചെയ്യരുത്. ഇപ്പോൾ ഡോക്ടറുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം വേണം എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ പരിശീലനം ചെയ്യുന്ന ആൾക്ക് കൃത്യമായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം ചിലർക്ക് നമുക്ക് അറിയില്ല, ഇത് പ്രത്യേക തരത്തിൽ അതിനുള്ള

0: പരിശീലനം ട്രെയിനർമാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പരിശീലനം നേടിയിട്ടുള്ള ആളുകളാണെങ്കിൽ അത് സേഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റാൻഡം ആയിട്ടുള്ളൊരു ജിമ്മിൽ പോയിട്ട് ഗർഭിണിയായിട്ടുള്ള സ്ത്രീ വർക്കൗട്ട് ചെയ്യണം എന്നുള്ള ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ കൃത്യമായതിനെക്കുറിച്ച് പരിശീലനം നടത്തുന്ന ആൾ തന്നെയാണോ എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടാണെങ്കിൽ അത് വളരെ സേഫ് ആയിട്ടുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രസവത്തെയും അതുപോലെ ഗർഭസമയത്തുള്ള നമുക്ക് വളരെയധികം നമ്മളെ സഹായിക്കുന്ന കാര്യം തന്നെയാണ്.
1: മാനസികാരോഗ്യത്തിന് ഒക്കെ തന്നെ
0: കൂടുതൽ കോൺഫിഡൻസ് തരും, കൂടുതൽ സ്ട്രെങ്ത് തരും.
1: തെരഞ്ഞെടുപ്പ് ശരിയാകണം എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും വ്യായാമം ചെയ്യാം. ഈ ഗർഭകാലം പോലെ തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ച് പ്രായമാവുക, അതായത് വയസ്സാവുക, അല്ലെങ്കിൽ മധ്യവയസ്ക് തൊട്ട് ഒരു 40 വയസ്സിന് ശേഷമുള്ളത്. കാരണം തേയ്മാനം, അങ്ങനെ അസ്ഥിക്ക് ബലക്കുറവ് എന്നൊക്കെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവരുടെ വ്യായാമത്തെ കുറിച്ചിട്ടാണെങ്കിലോ,
0: പ്രായമുള്ള ആളുകൾ കൂടുതലായും വ്യായാമം ചെയ്യണം. കാരണം ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു ഫിലോസഫിയിൽ പറയണ പോലെ നമ്മളെപ്പോഴും ബിസി ആയിരിക്കുക, നമ്മളെപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക, നമ്മൾ ഒരിടത്ത് ചലിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ കൊല്ലുന്ന, നമ്മുടെ ശരീരത്തെ കൊല്ലുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ചലിക്കുക, ബിസി ആയിരിക്കുക എന്നുള്ളത് എല്ലാ പ്രായത്തിലും, അതിന് ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുട്ടിയായിരുന്നാലും വാർദ്ധക്യത്തിലുള്ള ആളായിരുന്നാലും നമ്മൾ ചലിപ്പിക്കണം, നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിക്കുള്ള വ്യായാമം കൊടുക്കണം. അപ്പം അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ വയസ്സായിട്ടുള്ള ആളുകൾ വേഗം തന്നെ എനിക്ക് വയസ്സായി എന്ന് പറഞ്ഞൊരിടത്ത് ഒതുങ്ങി കൂടിയാൽ പിന്നെ ഉണ്ടാകുന്നൊരു പ്രശ്നം, നമ്മുടെ മസിലുകളെ, പേശികളെ ഉത്തേജിപ്പിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ മാസ് കുറഞ്ഞു വരും, അതിൻ്റെ കരുത്ത് കുറഞ്ഞു വരും, വീക്കായി പോകും നമ്മുടെ ശരീരം. അപ്പോൾ അത് പ്രവർത്തിപ്പിക്കണം. നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി, നമ്മുടെ സ്ട്രെങ്ത്ത്, ബോൺ സ്ട്രെങ്ത്ത് വരണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്തിരിക്കണം. വ്യായാമത്തിൻ്റെ ഗുണത്തിൽ തന്നെ പറയുന്ന കാര്യമാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് വ്യായാമം ഗുണം ചെയ്യും എന്നുള്ളത്. അതും തീർച്ചയായിട്ടും ഈ വയസ്സായിട്ടുള്ളവർക്ക് ബാധകമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ആക്റ്റീവായിരിക്കുക. ഇപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുമ്പം ഏജിങ് എന്ന് പറയുന്നത് തന്നെ പലതരത്തിലാണ്. ഇപ്പോൾ ക്രൊണോളജിക്കൽ ഏജിങ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രായം എത്രയാണ്, വയസ്സ് എത്രയാണ് എന്നുള്ളത്. പക്ഷേ അത് തന്നെയല്ല ഇപ്പം കൾച്ചറൽ ഏജിങ് ഉണ്ട്. നമ്മുടെ മനസ്സ് നന്നാക്കി വെച്ചാൽ നമ്മൾ ചിലപ്പോൾ എന്താ
1: ശരീരത്തിൻ്റെ ആ ഒരു
0: ആയിരിക്കില്ല, നമ്മൾ എപ്പോഴും യുവത്വം ഫീൽ ചെയ്യും, നമുക്ക് ഫീൽ ചെയ്യും ഇല്ലേ.
1: അതുപോലെ
0: ജസ്റ്റ് നമ്പർ എന്ന് പറയുന്ന പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ സമയവും നമ്മുടെ ശരീരം ചലിപ്പിച്ചുകൊണ്ടിരുന്നല്ലോ. അതായത് നമുക്ക് എല്ലാ പ്രായത്തിലും അതിനനുസരിച്ച് അനുയോജ്യമായിട്ട് നമ്മുടെ ശരീരത്തെ ആക്റ്റീവായി വെച്ചുകൊണ്ടിരുന്നാൽ ഈ ഏജിങ് എന്ന് പറയുന്നതിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ പറയുന്ന വാർദ്ധക്യത്തിൽ വലിയൊരു ഘടകം തന്നെയാണ്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് ഡെയിലി ആക്ടിവിറ്റികൾ ഇപ്പോൾ ഈ വീൽ ചെയറോ അങ്ങനെയൊന്നിലേക്കും മാറാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പ്രധാന.
1: അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരും ജിമ്മിലേക്ക് പോകട്ടെ, എല്ലാവരുടെ വേദനകളൊക്കെ മാറ്റി വെച്ചിട്ട് ജിമ്മിൽ കൂടെ നിങ്ങളുടെ
0: വേദനകൾ കുറയും. അതായത്
1: അതൊക്കെ കാരണം അവരുടെ ഒരു തെറ്റിദ്ധാരണ, വേദന കൂടും. കാരണം എനിക്ക് ഇവിടെ തേയ്മാനമാണല്ലോ, അവിടെ തേയ്മാനമാണല്ലോ എന്നുള്ള ചിന്തയാണ്. അപ്പൊ ഈ ഒരു വാക്കുകൾ അവരെ കൂടുതൽ പ്രചോദിപ്പിച്ചുകൊണ്ട് ജിമ്മുകളിലേക്ക് വരട്ടെ എന്ന് നമുക്ക്.
0: ഇത്തരം ആളുകൾക്ക് ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ബോണിനാണെങ്കിലും അല്ലെങ്കിൽ മസിലിനാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അതിന് പ്രത്യേക പരിശീലനം ഈ പറയുന്ന ജിം ട്രെയിനർമാർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റീഹാബിലിറ്റേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് അത്തരത്തിലുള്ള വർക്കൗട്ടുകൾ മാത്രമേ, അതായത് എല്ലാ മനുഷ്യർക്കും ജിമ്മിൽ വന്നാൽ ഒരേ വർക്കൗട്ടല്ല ചെയ്യുക. ഓരോ മനുഷ്യർക്ക് അവരുടെ ശാരീരിക അവസ്ഥ, അവരുടെ ഇപ്പം വണ്ണുള്ളവരാണോ, അവർക്ക് എന്താണോ അവരുടെ ഉദ്ദേശം, അതിനനുസരിച്ചിട്ടുള്ള എക്സസൈസും വർക്കൗട്ടുകളൊക്കെയാണ് കൊടുക്കുക.
1: ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഹാർട്ട് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചയിൽ ഇഞ്ചുറി സംഭവിച്ചവർക്കോ ഒക്കെ ധൈര്യമായിട്ട് ജിമ്മിലേക്ക് വരാം എന്ന് തന്നെയാണ്.
0: അത് എപ്പോഴും ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അത് അവരുടെ ഡോക്ടറുടെ സജഷൻസ് എപ്പോഴും വളരെ വാലിഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ജിമ്മിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഫിറ്റ്നസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള മനുഷ്യർക്കും ജിമ്മിൽ വരാം. കാരണം അതിനനുസരിച്ചിട്ടുള്ള വ്യായാമങ്ങളായിരിക്കും അവിടെ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ജിമ്മിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ട്രെയിനറോട് അവരുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ്
1: ആയ കാര്യമാണ്. അപ്പം നമ്മൾ സ്ത്രീകളുടെ വ്യായാമത്തെ കുറിച്ചിട്ടാണ്. പക്ഷേ നമുക്കറിയാം ജിമ്മിൽ പോകുന്ന ഒരാളുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് നമ്മൾ പലതും കേൾക്കുന്നുണ്ട്. അപ്പം ഈ സ്ത്രീകളുടെ ഭക്ഷണ രീതിയെ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ അച്ഛനും മക്കൾക്കും എല്ലാം കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഭർത്താവിനും കുടുംബത്തിലുള്ള എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ചിലപ്പം കഴിക്കാതെ പോകാം. കാരണം ഒരുപാട് തിരക്കുള്ള ഒരാളാണ്, കഴിക്കാതെ ഇറങ്ങിയേക്കാം, മാറ്റിവെക്കുന്ന അവനവൻ്റെ കാര്യമായിരിക്കും. അപ്പം അതിനോടൊപ്പം ജിമ്മിലും കൂടെ പോകുന്ന ഒരു സ്ത്രീയുടെ ഭക്ഷണത്തെ എങ്ങനെ ക്രമീകരിക്കും?
0: ശരിക്കും നമ്മൾ സ്ത്രീകളുടെ ജീവിതം എടുത്താൽ അവരേറ്റവും അവസാനത്തെ പ്രയോറിറ്റി ചിലപ്പോൾ അവരുടെ ശരീരമായിരിക്കും. കാരണം കുട്ടി, ചിലപ്പോൾ വീട്ടിലുള്ള ബാക്കി മുതിർന്നവർ,

0: ഭർത്താവ് ഇവർക്കെല്ലാവർക്കും കൊടുത്തിട്ട് അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നിസ്വാർത്ഥമായി നമ്മൾ പറയും. പക്ഷേ നിസ്വാർത്ഥതയൊക്കെ അത് അതിനെ ആഘോഷിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എപ്പോഴും നമുക്കും പ്രയോറിറ്റി കൊടുക്കണം. കാരണം ഈ കുട്ടികൾക്കും ഈ കൂടെയുള്ള നമ്മുടെ അടുപ്പമുള്ള നമുക്ക് സ്നേഹമുള്ള മനുഷ്യർക്ക് സ്നേഹത്തിൻ്റെ പേരിൽ പരിഗണന കൊടുക്കുന്ന പോലെ തന്നെ നമ്മളോടും നമുക്ക് സ്നേഹം വേണം. അപ്പോൾ കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കൂടുതലായിട്ട് എക്സസൈസ് വരുന്ന ഭക്ഷണം പല അമ്മമാർക്കും കളയാൻ മടിയാണ്. അങ്ങനെ അത് കഴിക്കുക എന്നുള്ളൊരു
1: പ്രവണത,
0: അതെ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണമേ നമ്മുടെ ശരീരത്തിന് വേണ്ടൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ കളയാൻ
1: വേണ്ടിയിട്ട്,
0: അതെ, ചിലപ്പോൾ ആ ഒരു ഇത് വേസ്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലാഭിക്കാൻ ശ്രമിക്കുന്ന ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കും ചിലവഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ശരീരത്തിന് കൃത്യമായിട്ട് നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ട ഫാറ്റിൻ്റെ അളവുണ്ട്, ഹെൽത്തി ഫാറ്റിൻ്റെ അളവുണ്ട്, അതുപോലെ കാർബിൻ്റെ അളവുണ്ട്, പ്രോട്ടീൻ കൃത്യമായിട്ട് നമ്മൾ കഴിച്ചിരിക്കണം, ഫൈബർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സമീകൃത ആഹാരം നമ്മൾ ഡെയിലി കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ എക്സസൈസ് കുറേ ചോറ് വന്നു അത് കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കാർബ് കൂടി പോവുകയാണ് നമ്മൾ ശരീരത്തിൽ ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്തില്ലെങ്കിൽ ഇത് ഫാറ്റ് ഡെപ്പോസിറ്റ് ആയി മാറും. അപ്പോൾ അത് കൂടുതൽ നമ്മുടെ ശരീരത്തിന് തന്നെയാണ് പ്രശ്നമായിട്ട് മാറുക. അപ്പം ആരായിരുന്നാലും അവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണം കൃത്യമായി മാത്രം കഴിക്കാൻ ശ്രമിക്കണം. പിന്നെ സ്ത്രീകൾ അവരുടെ ശരീരത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന തലത്തിലാണെങ്കിൽ ഇപ്പോൾ എല്ലാം വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കണം നിർബന്ധമില്ല. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ ഈ ഫാറ്റും അതുപോലെ വിലക്കുറവിലുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യാം. നമുക്ക് എല്ലാവരെയും എൻ്റെ മനസ്സിൽ കാണുമ്പോൾ എല്ലാം വളരെ റിച്ചായിട്ടുള്ള ആളുകളെ മാത്രം സങ്കല്പിക്കാൻ പറ്റില്ല. ഏതൊരു മനുഷ്യനും അവരുടെ ശരീരം ഒരു സംരക്ഷിക്കുക എന്നുള്ളത് ഒരു അവകാശം തന്നെയാണ്. അപ്പോൾ അവരുടെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ അവർ ക്രമീകരിക്കണം. ഇപ്പം പയറുവർഗ്ഗങ്ങളായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ.
1: അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടൊരു ഫുഡ് ചാർട്ട് നിങ്ങൾ ജിമ്മിൽ കൊടുക്കാറുണ്ടോ, അതോ അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മാത്രമാണോ ചെയ്യാറുള്ളത്?
0: പൊതുവേ ബോധവൽക്കരണം എന്നുള്ള രീതിക്ക് ജിമ്മിൽ വരുന്ന എല്ലാവരോടും പറയാറുണ്ട് എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു പ്ലേറ്റിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കൃത്യമായിട്ടുള്ള ഐഡിയ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ന്യൂട്രീഷൻ അതിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് അതിൻ്റെ ഒരു ഡയറ്റ് ചാർട്ട് കൊടുക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഡയറ്റീഷ്യനാണത് സാധിക്കുക. അപ്പോൾ സാധാരണ ഒരു ജിം ട്രെയിനർ ആയിരിക്കെ അങ്ങനെ നമ്മൾ റിട്ടൺ ആയിട്ടൊരു കാര്യം കൊടുക്കാറില്ലെങ്കിൽ തന്നെയും കഴിക്കുന്നത് എത്ര, ഇപ്പോൾ ശരീരത്തിന് എന്തൊക്കെ ആയിരിക്കാം വേണ്ടത്, എന്തൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എന്ന തരത്തിലൊക്കെ ബോധവൽക്കരണം കൊടുക്കാറുണ്ട്.
1: ഈ ജിമ്മെന്ന് കേൾക്കുമ്പം ശരിക്കും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ബോഡി ബിൽഡിംഗ് എന്നാണ്. ഈ ഫിറ്റ്നസും ബോഡി ബിൽഡിങ്ങും തമ്മിലുള്ള അത് തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതിനെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കാമോ?
0: ഫിറ്റ്നസ് എന്നത് ശരിക്കും ശാരീരിക ക്ഷമത എന്നുള്ള രീതിക്ക് ആലോചിച്ചാൽ മതി. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രയാസം കൂടാതെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ
1: എന്നുള്ളതാണ്.
0: അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ ഇപ്പം തന്നെ, അതായത് ഒരു 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മസിൽ മാസ് കുറയുന്നുണ്ട്, അപ്പോൾ അതുപോലെ ബോൺ ഡെൻസിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ ശരീരം വീക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീക്കാവുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ, ആ ഒരു ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വ്യായാമം വേണം. അപ്പോൾ ആ അതിനെ ആ ഒരു ഫിറ്റ്നസ്സിനെ നിലനിർത്തണമെങ്കിൽ നമുക്ക് വ്യായാമം വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനങ്ങളും കാര്യങ്ങളുമാണ് ശരിക്കും നമ്മൾ ഫിറ്റ്നസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളത്. അതേസമയം ബോഡി ബിൽഡിംഗ് എന്ന് വെച്ചാൽ മറ്റൊരു മേഖല എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റും. അത് സാധാരണ ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, അപ്പം എൻ്റെ ബോഡി ഫിറ്റായിരുന്നാൽ മതി എന്നുള്ളതാണെങ്കിൽ അതിനൊരു വ്യായാമമാണെങ്കിൽ, ബോഡി ബിൽഡർ ആയിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന വ്യായാമവും അവരുടെ ഭക്ഷണക്രമത്തിനും നല്ല വ്യത്യാസമുണ്ട്. അതായത് നിറയെ മസിലുള്ള ഒരു ശരീരം വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ അതിനനുസരിച്ചുള്ള ഭക്ഷണവും അതിനനുസരിച്ചിട്ടുള്ള വർക്കൗട്ടും ആയിരിക്കും. അതൊരു മേഖല തന്നെയാണ്. ഇപ്പം അത്തരത്തിലുള്ള കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. കോമ്പറ്റീഷന് പങ്കെടുക്കണം എന്ന് തന്നെ ആഗ്രഹമില്ലെങ്കിൽ തന്നെയും ആളുകൾ അത്തരം ശരീരം
1: അതെ
0: ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ഈസ്തെറ്റിക് ആയിട്ട് അത് അങ്ങനെയുള്ള ശരീരം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പം പക്ഷേ ഇപ്പം പൊതുവേ ജിമ്മെന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലുള്ളത് നിറയെ മസിലുള്ള ഒരു ശരീരം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം ബോഡി ടൈപ്പ് തന്നെ നോക്കിയാൽ ബോഡി ടൈപ്പ് ഇപ്പം മീസോമോർഫ് എന്ന് പറയുന്ന ബോഡി ടൈപ്പ് ഉണ്ട്, എൻഡോമോർഫ് ഉണ്ട്, എക്ടോമോർഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം നല്ല വണ്ണമുള്ള ഒരു ശരീരം കണ്ടാൽ അത് ഫിറ്റല്ല എന്നല്ല അതിനർത്ഥം. ചിലപ്പോൾ അവരുടെ ബോഡി ടൈപ്പ് അങ്ങനെ ആയിരിക്കാം. ഫിറ്റ് ആണോ അല്ലയോ എന്നുള്ളത്, ഇപ്പം മെലിഞ്ഞിട്ടുള്ള ഒരാൾ ചിലപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പറയുന്ന ഈ രണ്ടിനിടയിൽ വരുന്ന ഒരു ശരീരമാണെങ്കിലും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാം. പക്ഷേ അതിനകത്ത് നമ്മൾ സ്കെയിൽ വെക്കുന്നത് എപ്പോഴും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ

0: നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെന്നല്ല, ഈസി
1: പ്രശ്നങ്ങൾ
0: ആയിട്ട് നമുക്ക്
1: കാര്യങ്ങൾ
0: കാര്യങ്ങൾ
1: ചെയ്യാൻ
0: ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഫിറ്റ്നസിൻ്റെ അടിസ്ഥാനം. ബാക്കി ഇപ്പം അഴകിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു ശരീരം വേണം എന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതിലാണ് ഇപ്പം ഉള്ളത്.
1: ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകളിൽ ഒരു വിഭാഗം, എല്ലാം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഒരു വിഭാഗം ജിമ്മിലേക്ക് കടന്നു വരാത്ത അല്ലെങ്കിൽ ജിമ്മിനെ ഭയപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഈ മസിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജിമ്മിൽ പോയാൽ മസിൽ വരുമോ എന്നുള്ളതാണ്. അപ്പം സ്ത്രീകൾക്കും ഈ മസിൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ? അവർ ജിമ്മിൽ വന്നാൽ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കും ഈ മസിൽ വരാറുണ്ടോ? അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം.
0: അത് ശരിയാണ്. അപ്പം സ്ത്രീകൾ പൊതുവെ അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് പേർക്കൊക്കെ ഒരു മാറ്റമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ധാരണയുണ്ട് ഇങ്ങനെ മസിൽ ഉണ്ടാവില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട്. അതെ അതെ, ഇപ്പം കാലങ്ങൾ മാറി വരുന്നുണ്ടല്ലോ. അപ്പം ആളുകൾക്കിപ്പം മസ്കുലൈൻ ആയിട്ടുള്ള ഒരു ബോഡിയായി മാറുമോ, പുരുഷൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് മസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഫെമിനിറ്റി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ട്. പക്ഷെ അത് തെറ്റിദ്ധാരണയാണ്. കാരണം സ്ത്രീകളുടെ ശരീരത്ത് ഉള്ള ഹോർമോൺ ഇപ്പം പുരുഷന്മാരുടെ അടുത്ത് നിന്ന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ടെസ്റ്റോസ്ട്രോൺ എന്ന ഹോർമോണാണ് കൂടുതലായിട്ടും മസിൽ ഗ്രോത്തിനെ സഹായിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകളുടെ ശരീരത്തെ സാധാരണയായി അതിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മസിൽ, ഹെയർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്ത്രീകളുടെ ശരീരത്തിന് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് മസിൽ ഉണ്ടാവില്ല എന്നല്ല, ഈ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മസിൽ നമ്മളിപ്പോൾ ഒരു ബോഡി നോക്കുകയാണെങ്കിൽ എല്ലാ മസിലുകളും രണ്ടുപേർക്കും ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്തുന്ന രീതികളിൽ വ്യത്യാസമുണ്ട്. പുരുഷന്മാരുടേത് വളരെയധികം വലുതായിട്ട്, അതായത് അവർക്ക് ഒരുപാട് ഹൈപ്പർട്രോഫി എളുപ്പമുള്ള ശരീരമാണ് അവരുടേത്. നമ്മുടേത് സ്ട്രെങ്ത് ഉണ്ടാവും, പക്ഷെ മസിൽ വിസിബിൾ ആവണം എന്നില്ല. അതിനർത്ഥം മസിൽ ഇല്ല എന്നല്ല, മസിലുണ്ട്, പുരുഷന്മാരുടേത് പോലെ ആ ഒരു മസ്കുലിൻ ആയിട്ട് വിസിബിൾ ആവില്ല. അപ്പം സ്ത്രീകളിപ്പം വർക്കൗട്ടും ബൈസെപ്സും എല്ലാം മസിൽ വിസിബിൾ ആവുന്ന, അതായത് ഉള്ള സ്ത്രീകളുണ്ട്, അവരുടെ ഫെമിനിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളത്.
1: മസിലിനെ അത് ചെയ്യുന്നത് അവരുടെ ഒരു താല്പര്യത്തോടെ അല്ലെങ്കിൽ ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
0: പിന്നെ എപ്പോഴും നമ്മുടെ ശരീരത്തെ കൃത്യമായിട്ട്, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതായത് മനുഷ്യന്റെ ശരീരത്തിൽ ഒരു അനുപാതം വേണം, ഈ ഒരു പ്രൊപ്പോർഷനിലാണ് എല്ലാം ഉള്ളത്. കൃത്യമായിട്ടുള്ള മസിൽ നമുക്ക് വേണം, കാരണം മസിലിന് ഒരു ഫങ്ഷൻ ഉണ്ട്. ഫാറ്റിന് നമ്മുടെ സ്ത്രീകൾ പൊതുവേ നമ്മളിപ്പോൾ ജിമ്മിൽ പോകുന്ന സ്ത്രീകളെ കുറിച്ച് പറയും, നിങ്ങളുടെ ഫാറ്റ് പോകണം, ശരിക്കും ഈ സിക്സ് പാക്ക് എന്നുള്ളതൊക്കെ പറയുന്ന ഒരു കാര്യം. പക്ഷെ ശരിക്കും നമ്മുടെ ശരീരത്തിന് ഒരു പ്രൊപ്പോർഷനിൽ ഇത്ര ഫാറ്റ്, ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അതിനെ നോക്കുന്നുണ്ടാവുക.
1: ഇത്രയും നേരം ഈ ഫിറ്റ്നസിനെ കുറിച്ചും സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ചും ഞങ്ങളോട് സംസാരിച്ച സെബീനയ്ക്ക് സ്പൈസ് എഫ്എമ്മിൻ്റെ നന്ദി സ്നേഹവും അറിയിക്കുന്നു.
0: ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹവും.
2: നെല്ലിക്കുഴി ഗവൺമെന്റ് ഷീ ജിം ട്രെയിനർ സബീനയുമായി ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനില സി എസ്.
3: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, നിയമവീഥി പരാതികൾക്ക് മറുപടിയിൽ എന്ന പരിപാടിയിൽ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സാപ്പ് മുഖേനയും കത്തുകളിലൂടെയും പരാതികൾ എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരമുണ്ടാക്കുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സാപ്പ് നമ്പർ 8281200715. ഇമെയിൽ ഐഡി aardevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. കൂടാതെ കത്തുകളും അയക്കാവുന്നതാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം: നിയമവീഥി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 68561 3.

0: സമയം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റും 50 സെക്കൻഡും. അടുത്ത പരിപാടി പദ്ധതികൾ ജനനന്മയ്ക്ക് അല്പസമയത്തിനുള്ളിൽ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
2: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്ക പ്രായം അനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകൾ ഉണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൗപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ 10,00,000 സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായും സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. ഇതിനായി 1,95,00,000,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. പി കെ കാളൻ ഭവന പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായ മാധ്യമ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. പുന്നപ്ര, മാരാരിക്കുളം, മണ്ണഞ്ചേരി, ആര്യാട് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പി എസ്

0: ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. സിംബാബ്വെക്കെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. 126 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 13.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. പരമ്പരയിലെ രണ്ടാം മത്സരം ശനിയാഴ്ചയും മൂന്നാം മത്സരം ഞായറാഴ്ചയും നടക്കും. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92. യമനിലെ ഹൂതികൾ കപ്പലുകൾക്ക് നേരെ കൂടുതൽ ആക്രമണം നടത്തിയാൽ ഇറാനായിരിക്കും ഉത്തരവാദിത്വമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 സൗദി അറേബ്യൻ കപ്പലുകൾക്ക് നേരെ ഇന്നലെ ഹൂതികൾ ആക്രമണം നടത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 70 പേർ കൂടി അറസ്റ്റിലായി. 68 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതോടെ ആകെ കേസുകളുടെ എണ്ണം 7771. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8:00-10:00 പിങ്ക് ബസ് സർവീസ് നടത്തും. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മുഹൂർത്തം എന്ന ചിത്രത്തിന് വേണ്ടി കൃഷ്ണചന്ദ്രൻ, വാണി ജയറാം എന്നിവർ പാടിയത്. ഗാനരചന പൂച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: ಆಕಾಶವಾಣಿ ವಿದ್ಯಾಭ್ಯಾಸ ರಂಗದ ಹಸ್ತಲಿಖಿತ ವಿಜ್ಞಾನೀಯಂ ಈ ವಿಷಯತೆಕುರಿಚ ಅವಲೋಕನಂ ചെയ്യുന്നത് ವಿದುರ ಗವರ್ನಮೆಂಟ್ ವೊಕೇಷನಲ್ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಸ್ಕೂಲ್ ಅಧ್ಯಾಪಿಕ ಡಾಕ್ಟರ್ ಅರ್ಚನ ಆರ್ ಎಸ್.
1: ഏതൊരു ഭാഷയിലെയും ആദ്യകാല കൃതികൾ വായ്ത്താരികളായാണ് വിനിമയം ചെയ്യപ്പെട്ടിരുന്നത്. അതുതന്നെയായിരുന്നു ആ കാലഘട്ടത്തിലെ കൃതികളുടെ നിലനിൽപ്പിനുള്ള പ്രതിബന്ധവും. ലിപികളുടെ ആവിർഭാവത്തോടെ ആ അവസ്ഥയ്ക്ക് വിപ്ലവകരമായ മാറ്റം കൈവന്നു. സൃഷ്ടികൾ എന്തും എഴുതി സൂക്ഷിക്കാമെന്നുള്ള സ്ഥിതി വന്നു. മനുഷ്യർ ഇന്നേവരെ കൈവരിച്ച നേട്ടങ്ങളിലും അതിർവരമ്പുകളില്ലാത്ത വളർച്ചയിലും എഴുത്തിനുള്ള പങ്ക് നിസ്തുലമാണ്. സാംസ്കാരികമായ നമ്മുടെ മുന്നേറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായി എഴുത്തിനെ കണക്കാക്കാം. ഹസ്തലിഖിതം എന്ന വാക്കിന്റെ അർത്ഥം കൈകൊണ്ട് എഴുതുന്നത് എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനു തുല്യമായി ഉപയോഗിക്കുന്ന പദമാണ് മാനുസ്ക്രിപ്റ്റ്. മാനസ് സ്ക്രിപ്റ്റസ് എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് മാനുസ്ക്രിപ്റ്റ് എന്ന പദം രൂപം കൊണ്ടത്. മാനസ് എന്നതിന്റെ അർത്ഥം കൈകൊണ്ട് എന്നും സ്ക്രിപ്റ്റസ് എന്നതിന്റെ അർത്ഥം എഴുതിയത് എന്നുമാണ്. അതായത് മാനുസ്ക്രിപ്റ്റ് എന്നാൽ കൈകൊണ്ട് എഴുതുന്നത് എന്നാണ് അർത്ഥം. ആധുനിക വിവക്ഷയിൽ കൈകൊണ്ട് എഴുതുന്നതും ടൈപ്പ് ചെയ്യുന്നതും മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നതുമായ യഥാർത്ഥ രേഖയാണ് മാനുസ്ക്രിപ്റ്റ്. എന്നാൽ അച്ചടി വിദ്യ നിലവിൽ വരുന്നതിനു മുൻപ് വ്യത്യസ്ത പ്രതലങ്ങളിൽ കൈകൊണ്ട് എഴുതിയിരുന്ന രേഖകളാണ് ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ വരുന്ന ഹസ്തലിഖിതങ്ങൾ. എഴുതുന്ന കാര്യത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ടാണ് പ്രാചീന ഭാരതത്തിൽ എഴുത്തു സാമഗ്രികൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. മൃദുവായ പ്രതലങ്ങളിൽ പേന, മഷി, നാരായം പോലുള്ളവയും കടുപ്പമേറിയ പ്രതലങ്ങളിൽ ഉളി പോലുള്ള കൂർത്ത എഴുത്തു സാമഗ്രികളുമാണ് ഉപയോഗിച്ചിരുന്നത്. പ്രാചീന ലിഖിതങ്ങൾ ശിലകൾ, ലോഹങ്ങൾ, തടി, തുണി, ഭോർജപത്രം, പനയോല, തുകൽ, ദന്തം, മൃഗങ്ങളുടെ തോല്, അസ്ഥികൾ, ആലില, കളിമൺ കട്ടകൾ തുടങ്ങിയവയിലാണ് പ്രധാനമായും എഴുതപ്പെട്ടിരുന്നത്. കടലാസിന്റെ വ്യാപകമായ ഉപയോഗത്തിനു മുൻപ് ദേശഭേദമെന്നേ എഴുത്തിന് പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമമായിരുന്നു പനയോലകൾ. ലഭ്യത, തയ്യാറാക്കുന്നതിലെ കുറഞ്ഞ ചെലവ്, കൈകാര്യം ചെയ്യുന്നതിലും യാത്രകളിൽ കൂടെ കരുതുന്നതിലുമുള്ള സൗകര്യം എന്നിവ മുൻനിർത്തി ലേഖന മാധ്യമങ്ങളിൽ അഗ്രിമസ്ഥാനം താളിയോലകൾക്ക് ലഭിച്ചു. നമ്മുടെ സംസ്കാരത്തിന്റെ എഴുതപ്പെട്ട രേഖകളാണ് താളിയോല ഗ്രന്ഥങ്ങൾ. ഒരു കാലത്ത് ഹസ്തലിഖിതങ്ങൾ എന്നാൽ താളിയോലകൾ എന്നാണ് അർത്ഥമാക്കിയിരുന്നത്. ഹസ്തലിഖിത വിജ്ഞാനീയം ഹസ്തലിഖിതങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ്. ഈ പദത്തിൽ ഹസ്തലിഖിതം, വിജ്ഞാനീയം എന്നീ രണ്ട് വാക്കുകൾ ഉൾച്ചേർന്നിരിക്കുന്നു. ആദ്യത്തേത് കയ്യെഴുത്ത് എന്നും രണ്ടാമത്തേത് വിജ്ഞാനശാഖ എന്നും മനസ്സിലാക്കാം. ഹസ്തലിഖിതം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ കൈകൊണ്ട് ഏതു പ്രതലത്തിൽ എന്തെഴുതിയാലും അത് ഹസ്തലിഖിതത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും. പ്രാചീന കാലത്ത് ഉള്ളടക്കത്തിന്റെ പ്രാധാന്യമനുസരിച്ച് എഴുത്തിന്റെ പ്രതലം നിശ്ചയിച്ചിരുന്നു. വളരെ കാലം നിലനിൽക്കേണ്ട ഒന്നായതിനാൽ പണ്ട് കാലത്ത് രാജകീയ ശാസനങ്ങൾ എളുപ്പം നശിക്കാത്ത ശിലാപ്രതലങ്ങളിലാണ് ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഏതു വിധത്തിലുള്ള എഴുത്തിനും കടലാസാണ് ഉപയോഗിക്കുന്നത്. ശാസന പഠനത്തെയും ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താമെങ്കിലും അതിവിപുലമായ ഒരു പഠനശാഖ എന്ന നിലയിൽ ശിലാശാസന പഠനങ്ങൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് താരതമ്യേന ഭാരം കുറഞ്ഞതും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതുമായ പ്രതലങ്ങളിലുള്ള എഴുത്തുകളാണ് ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ലിപി പരിണാമത്തിന്റെയും എഴുത്തിന്റെയും ചരിത്രത്തിൽ ഇവയെ ഒഴിച്ചു നിർത്താനാവില്ല. ഇന്ന് താളിയോല, മരത്തോൽ തുടങ്ങി കൈയൊതുക്കമുള്ള പ്രതലങ്ങളിലെ കൈയെഴുത്തിനാണ് ഹസ്തലിഖിത വിജ്ഞാനീയം പ്രധാന പരിഗണന നൽകുന്നത്. പാശ്ചാത്യ നാടുകളിൽ വികസിച്ചു വന്ന കോഡിക്കോളജിക്ക് സമാനമായ ഒരു പഠനശാഖയാണ് ഇത്. എന്നാൽ കോഡിക്കോളജിയിൽ നിന്ന് വ്യത്യസ്തമായി ഹസ്തലിഖിത വിജ്ഞാനീയം എന്ന ഈ പഠനശാഖയിൽ പ്രാചീന ഹസ്തലിഖിതങ്ങളുടെ ശേഖരണം, സംരക്ഷണം, പരിരക്ഷണം, എഴുത്തുപ്രതലം എഴുത്തുപകരണങ്ങൾ, മഷി പോലുള്ള എഴുത്തു സാമഗ്രികൾ, കൃതികളുടെ ഉള്ളടക്ക സംബന്ധമായ പഠനങ്ങൾ, പഠനത്തിനും ഗവേഷണത്തിനും വേണ്ടിയുള്ള അവയുടെ ശേഖരണം, കാറ്റലോഗ് തുടങ്ങിയ സമസ്ത മേഖലകളും ഇതിൻ്റെ പരിധിയിൽപ്പെടുന്നു. ഹസ്തലിഖിതങ്ങൾ നശിച്ചു പോകാൻ പല കാരണങ്ങളുമുണ്ട്. ആദ്യകാല എഴുത്തു പ്രതലങ്ങൾ എല്ലാം തന്നെ ജൈവപ്രതലങ്ങളായതിനാൽ കാലപ്പഴക്കം കൊണ്ട് അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. ഗ്രന്ഥങ്ങളെ സൂക്ഷ്മതയോടെ സംരക്ഷിക്കുക മാത്രമാണ് ഇത് തടയാനുള്ള ഏക മാർഗം. ഹസ്തലിഖിത സംരക്ഷണത്തിൽ പ്രാധാന്യമുള്ള രണ്ടു പദങ്ങളാണ് സംരക്ഷണവും പരിരക്ഷണവും. പ്രാചീന ഹസ്തലിഖിതങ്ങൾ ദീർഘകാലം ഈടുനിൽക്കുന്നതിന് വേണ്ടി നടത്തുന്ന സംരക്ഷണ പ്രക്രിയയാണ് സംരക്ഷണം അഥവാ കൺസർവേഷൻ. വളരെ ശാസ്ത്രീയമായിട്ടാണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഇത് മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന്, പ്രിവെന്റീവ് കൺസർവേഷൻ. ശേഖരിക്കുന്ന ഹസ്തലിഖിതങ്ങൾ നശിച്ചു പോകാതെ നശീകരണ പ്രക്രിയകളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ സംരക്ഷണ പ്രക്രിയയാണ് ഇത്. കയ്യെഴുത്തു പ്രതികളുടെ നിരന്തരമായ പരിശോധന, മൈക്രോഫിലിമിംഗ്, ലാമിനേഷൻ എന്നിവ ഇതിൻ്റെ രീതികളിൽ ഉൾപ്പെടുന്നു. രണ്ട്, ക്യൂറേറ്റീവ് കൺസർവേഷൻ. ഹസ്തലിഖിതങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് ഏതവസ്ഥയിലാണോ ഉള്ളത് ആ ജീർണാവസ്ഥയെ പരിഹരിച്ച് കയ്യെഴുത്തു പ്രതി നശിച്ചു പോകാതെ നിലനിൽക്കുന്നതിനായി പ്രയോഗിക്കുന്ന സംരക്ഷണ രീതിയാണ് ഇത്. പുൽത്തൈലം ഉപയോഗിക്കൽ, പുകയ്ക്കൽ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. മൂന്ന്, റെമഡിയൽ കൺസർവേഷൻ. പൂപ്പൽ ബാധ, ദ്രവിക്കൽ, മറ്റു കേടുപാടുകൾ തുടങ്ങി ഒരു ഹസ്തലിഖിതത്തിന്റെ നാശത്തിന് കാരണമായ വസ്തുക്കളെ തിരിച്ചറിഞ്ഞുള്ള സംരക്ഷണ രീതിയാണ് ഇത്. പരിരക്ഷണം എന്നത് ഒരു പൊതുവായ പദമാണ്. മനുഷ്യനിർമ്മിതവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളുടെ പ്രേരണയാൽ നാശോന്മുഖമാകുന്ന ഹസ്തലിഖിതങ്ങളെ ജീർണതയിൽ നിന്ന് നിരന്തരമായി പരിരക്ഷിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ പരിരക്ഷണം ഒരു തുടർ പ്രക്രിയയാണ്. താളിയോല ഗ്രന്ഥത്തിൻ്റെയോ റെക്കോർഡുകളുടെയോ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനായി ചെയ്യുന്ന പ്രവൃത്തികളുടെ ആകെ തുകയാണ് പരിരക്ഷണം അഥവാ പ്രിസർവേഷൻ. സംരക്ഷണം പ്രവർത്തനങ്ങൾ ചെയ്ത താളിയോല ഗ്രന്ഥങ്ങളെയും റെക്കോർഡുകളെയും ദീർഘകാലം നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രക്രിയകളെയാണ് പരിരക്ഷ എന്ന് വിളിക്കുന്നത്. പ്രകൃതിദത്തങ്ങളായ ഔഷധക്കൂട്ടുകളും മറ്റും ഉപയോഗിച്ച് സംരക്ഷിക്കുന്നതും ചിതലെടുക്കാത്ത രീതിയിലുള്ള തടി കൊണ്ടോ ചൂരൽ കൊണ്ടോ ഉള്ള പെട്ടികളിൽ സൂക്ഷിക്കുന്നതും ഇടയ്ക്കിടെ വെളിയിൽ വെയിൽ കൊള്ളിക്കുന്നതും പുകയത്ത് സൂക്ഷിക്കുന്നതും പരിരക്ഷണത്തിൻ്റെ പരമ്പരാഗത രീതികളാണ്. ശീതീകരണം അഥവാ എയർ കണ്ടീഷനിങ്, താഴ്ന്ന ഊഷ്മാവിൽ സൂക്ഷിക്കൽ അഥവാ ഡീപ് ഫ്രീസിംഗ്, പുകയ്ക്കൽ അഥവാ ഫ്യൂമിഗേഷൻ.

0: ഈർപ്പശോഷക വസ്തുക്കൾ അഥവാ മോയിസ്റ്റർ അബ്സോർബൻസ്, പകർപ്പെടുക്കൽ, സൂക്ഷ്മരൂപ ഛായാഗ്രഹണം അഥവാ മൈക്രോഫിലിമിംഗ്, പുരാവസ്തുങ്കനം അഥവാ ഡിജിറ്റൽ ആർക്കൈവിംഗ്, പുനഃസ്ഥാപനം അഥവാ റെസ്റ്റോറേഷൻ, ഇവയെല്ലാം പരിരക്ഷണത്തിൻ്റെ ആധുനിക മാർഗങ്ങളാണ്. ഹസ്തലിഖിത വിജ്ഞാനിയുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ? ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് എന്ന പദത്തിനു തുല്യമായി മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് പാഠം. ടെക്സീർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ടെക്സ്റ്റ് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. നെയ്തെടുത്തത് എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ഹസ്തലിഖിത വിജ്ഞാനീയത്തിൽ പാഠം എന്നാൽ ഗ്രന്ഥകർത്താവോ പകർപ്പെഴുത്തുകാരനോ എഴുതിയ അവസ്ഥയിലുള്ള കൃതി എന്നാണ് അർത്ഥം. പാഠം പ്രധാനമായും രണ്ട് രീതിയിലുണ്ട്. ഗ്രന്ഥകർത്താവ് എഴുതിയ അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ് ഒന്നാമത്തേത്, പകർപ്പുകളിലൂടെ പ്രചരിക്കുന്നതാണ് രണ്ടാമത്തെ രീതി. ഗ്രന്ഥകർത്താവ് നേരിട്ടെഴുതുകയോ പറഞ്ഞുകൊടുത്ത് എഴുതിക്കുകയോ ചെയ്യുന്നതാണ് കർത്തൃപാഠം. ഗ്രന്ഥകർത്താവിൻ്റെ സ്വന്തം കൈപ്പടയിലുള്ള പാഠം ഓട്ടോഗ്രാഫ് എന്നാണ് അറിയപ്പെടുന്നത്. കർത്തൃപാഠം പകർപ്പുകളിലൂടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ പ്രചരിക്കുന്നതിനെ പ്രേഷിത പാഠം എന്ന് പറയുന്നു. കൃതികൾക്ക് ധാരാളം പകർപ്പുകൾ ഉണ്ടാകുമ്പോഴാണ് പ്രേഷിത പാഠങ്ങൾ ഉണ്ടാകുന്നത്. പ്രേഷിത പാഠങ്ങൾ ഉണ്ടാകുംതോറും കൃതി ഗ്രന്ഥകർത്തൃപാഠത്തിൽ നിന്ന് കെട്ടിലും മട്ടിലും ഏറെ അകന്നുപോകും. പ്രാചീന കൃതികളെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും കർത്തൃപാഠം തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. കർത്തൃപാഠം ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ പാഠത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, അതായത് കർത്തൃപാഠത്തിൽ നിന്ന് നേരിട്ട് പകർത്തിയിട്ടുള്ള പകർപ്പുകളാണ് പാഠവിമർശനത്തിനായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കർത്തൃപാഠത്തിൻ്റെ സവിശേഷതകൾ ഏറ്റവും കൂടുതൽ നിലനിർത്തുന്ന സമീപ പകർപ്പിനെ മൂലപാഠം അഥവാ ആർക്കിടൈപ്പ് എന്ന് പറയുന്നു. ഗ്രന്ഥരചനാവേളയിൽ ഗ്രന്ഥകർത്താവ് ആദ്യം എഴുതുന്ന പാഠം തന്നെ രചനയുടെ അവസാനത്തിലും നിലനിർത്തണമെന്നില്ല. ഇങ്ങനെ രചനാവേളയിൽ ഗ്രന്ഥകർത്താവ് ആദ്യം എഴുതുന്ന പാഠമാണ് പ്രാഥമിക പാഠം. പ്രാഥമിക പാഠത്തെക്കുറിച്ചുള്ള പുനരാലോചനകൾക്ക് ശേഷം ഗ്രന്ഥകർത്താവ് വായനക്കാർക്കു വേണ്ടി തീർച്ചപ്പെടുത്തി എഴുതുന്ന പാഠമാണ് ആപ്തപാഠം. അച്ചടി വ്യാപകമായതോടുകൂടി ഒരു കൃതിക്ക് വ്യത്യസ്ത പതിപ്പുകൾ ഉണ്ടാകുമ്പോൾ ഗ്രന്ഥകർത്താവ് തന്നെ പുതുപതിപ്പുകളിൽ പരിഷ്കരിച്ച പാഠങ്ങൾ ചേർക്കാറുണ്ട്. അപ്പോൾ ആദ്യ പതിപ്പിൽ പ്രാഥമിക പാഠവും പിന്നീടുള്ള പതിപ്പുകളിൽ ആപ്തപാഠവും നിലനിൽക്കും. അടുത്തത് പാഠഭേദം. ഗ്രന്ഥകർത്താവിൻ്റെ മേൽനോട്ടത്തിലോ അല്ലാതെയോ പകർത്തി എഴുതപ്പെടുന്ന കൃതികൾ അജ്ഞത, അശ്രദ്ധ, പാണ്ഡിത്യം, കാലദേശ വ്യത്യാസങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങൾ കൊണ്ട് മൂലകൃതിയിൽ നിന്ന് അകന്നു പോകാറുണ്ട്. പലപ്പോഴും ഒരേ കൃതിയുടെ വ്യത്യസ്ത പകർപ്പുകൾ തമ്മിൽ പുലർത്തുന്ന വൈജാത്യങ്ങൾ കാരണം ഏതാണ് ശരിയായ പാഠമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ പാഠവിമർശകരെ ആശങ്കയിലാക്കാറുണ്ട്. ഇങ്ങനെ ഒരു കൃതിയുടെ മൂലപാഠത്തിൽ നിന്ന് പ്രേഷിത പാഠങ്ങളിൽ കാണുന്ന പാഠവ്യത്യാസങ്ങളെയാണ് പാഠഭേദങ്ങൾ എന്ന് പറയുന്നത്. ഇനി പാഠവിമർശനം എന്താണെന്ന് നോക്കാം. ഹസ്തലിഖിത വിജ്ഞാനീയത്തിൻ്റെ പരിധിയിൽ വരുന്ന ഗവേഷണ പദ്ധതിയാണ് പാഠവിമർശനം. പാഠവിമർശന പ്രക്രിയ സംശോധിത സംസ്കരണം എന്നും അറിയപ്പെടുന്നു. പകർപ്പുകളുടെ ആധിക്യം മൂലം ഗ്രന്ഥകർത്തൃപാഠത്തിൽ നിന്നും അകന്നുപോയ ഹസ്തലിഖിതങ്ങളുടെയോ അച്ചടിച്ച കൃതികളുടെയോ ഗ്രന്ഥകർത്തൃപാഠമോ അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന പാഠമോ കണ്ടെത്തുന്ന ഗവേഷണ പ്രക്രിയയാണ് പാഠവിമർശനം. ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതുന്നതിന് പരിശീലനം സിദ്ധിച്ച പകർപ്പെഴുത്തുകാർ ഉണ്ടായിരുന്നു. ഗ്രന്ഥകർത്താവിൻ്റെ മേൽനോട്ടത്തിലോ അല്ലാതെയോ കൃതികൾ പകർത്തി എഴുതപ്പെടാറുണ്ട്. ഇങ്ങനെ പകർത്തി എഴുതപ്പെടുന്ന കൃതികൾ പലപ്പോഴും മൂലകൃതിയിൽ നിന്നും വളരെ അകന്നു പോകാറുണ്ട്. ഇത് അർത്ഥഗ്രഹണത്തിന് പോലും തടസ്സമായിത്തീരുന്നു. പ്രധാനമായും പാഠവിമർശനത്തിന് നാല് ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഉപാദാന വിചാരം. രണ്ട്, വംശബന്ധ കൽപ്പന. മൂന്ന്, പാഠപരിഷ്കരണം. നാല്, ഉപരിവിമർശനം. ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങളെയും ചേർത്ത് അടിസ്ഥാന വിമർശനമെന്ന് പറയുന്നു. ഈ ഘട്ടങ്ങൾക്ക് ഉപാദാന സ്വീകരണം, വംശാവലി നിർണയം, പാഠപരിഷ്കരണം, പ്രാഥമിക നിരൂപണം എന്നീ പദങ്ങളും പാഠവിമർശകർ ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഹസ്തലിഖിതങ്ങൾ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവും ഭാഷാപരവുമായ നിരവധി പ്രത്യേകതകൾ അടങ്ങുന്നതാണ്. ആകയാൽ ഇവയെ ശേഖരിച്ച് സംരക്ഷിച്ച് പരിരക്ഷിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഒരു ഹസ്തലിഖിതത്തിന് 75 വർഷമെങ്കിലും പഴക്കമുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു പുരാരേഖയായി പരിഗണിക്കാറുള്ളൂ. ഇന്ത്യയിലെ ഹസ്തലിഖിത ശേഖരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സംസ്കൃത ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളാണ്. തമിഴ്, തെലുഗു, കന്നഡ, മലയാളം തുടങ്ങി ഭാഷാ വൈവിധ്യങ്ങൾ ഈ ശേഖരത്തിൽ നിരവധിയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനും വിവിധ മേഖലകളിലുള്ള ഗവേഷണ പഠനങ്ങൾക്കും ഇത്തരം ശേഖരങ്ങൾ അനിവാര്യമാണ്. തഞ്ചാവൂരിലെ സരസ്വതി മഹൽ ലൈബ്രറി, ജോധ്പൂരിലെ രാജസ്ഥാൻ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയിലെ ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭുവനേശ്വറിലെ ഒറീസ സ്റ്റേറ്റ് മ്യൂസിയം, കേരളത്തിലെ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹസ്തലിഖിത ഗ്രന്ഥാലയങ്ങൾ. ചുരുക്കത്തിൽ, ഹസ്തലിഖിതങ്ങൾ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവും ഭാഷാപരവുമായ നിരവധി പ്രത്യേകതകൾ അടങ്ങുന്നതാകയാൽ അവയെ നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും കുറിച്ച് പഠിക്കുന്നതിനുള്ള പ്രാഥമിക പ്രമാണങ്ങളായി പരിഗണിക്കേണ്ടവയാണ്. ഹസ്തലിഖിതങ്ങൾ ഭൂതകാലത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന പൈതൃകങ്ങൾ ആയതിനാൽ വളരെയേറെ പ്രാധാന്യത്തോടെ സംരക്ഷിക്കേണ്ടതുണ്ട്. നമുക്കും അതിൻ്റെ സംരക്ഷകരാകാം.
1: ഹസ്തലിഖിത വിജ്ഞാനീയം, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിദുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ അർച്ചന RS.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം PG രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. കൂടെ പാടിയത് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി, കലാമണ്ഡലം ശിവദാസ് ചെണ്ട, കലാഭാരതി അജികുമാർ മദളം.
4: മണ്ഡവപ്പിള്ളി ഇട്ടിരാരിശമേനോൻ രചിച്ച സന്താനഗോപാലം ആട്ടക്കഥയിൽ നിന്നുള്ള ചില പദങ്ങൾ. ഒന്നൊഴിയാതെ 9 മക്കളെയും നഷ്ടപ്പെട്ട ഒരു ബ്രാഹ്മണൻ 9-ാമത്തെ ശിശുവിൻ്റെ മൃതദേഹവുമായി യാദവസഭയിൽ എത്തി. പക്ഷേ ബ്രാഹ്മണനെ ഒന്ന് നോക്കുവാനോ ആ വിലാപം ശ്രദ്ധിക്കുവാനോ പോലുമുള്ള സൗമനസ്യം ആരും കാട്ടിയില്ല. ആ സമയത്ത് സഭയിലുണ്ടായിരുന്ന അർജുനൻ ബ്രാഹ്മണന്റെ അവസ്ഥ കണ്ട് അലിവ് തോന്നി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. തൻ്റെ ആശ്വാസവചനങ്ങൾ ബ്രാഹ്മണനെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇനി ജനിക്കുന്ന പുത്രനെ രക്ഷിക്കാനായില്ല എങ്കിൽ താൻ അഗ്നിപ്രവേശം ചെയ്യുമെന്ന് അർജുനൻ ബ്രാഹ്മണന് വാക്ക് നൽകി. ഇതാണ് ഇന്ന് അവതരിപ്പിക്കുന്ന കഥാഭാഗത്തിൻ്റെ പശ്ചാത്തലം.

ആദ്യരംഗം. സ്വഗൃഹത്തിൽ മടങ്ങിയെത്തുന്ന ബ്രാഹ്മണൻ യാദവസഭയിൽ നടന്ന കാര്യങ്ങൾ പത്നിയെ അറിയിക്കുന്നു. വിധിയെ മറികടക്കുവാൻ ആർക്ക് കഴിയും എന്നാണ് ബ്രാഹ്മണ പത്നിയുടെ പ്രതികരണം. തുടർന്ന് അർജുനന്റെ ശപഥത്തെക്കുറിച്ചുകൂടി സൂചിപ്പിച്ച് ദുഃഖിതയായ പത്നിയെ ആശ്വസിപ്പിക്കുവാനാണ് ബ്രാഹ്മണന്റെ ശ്രമം. ബ്രാഹ്മണന്റെ പദം കോമള സരോജമുഖി, രാഗം കാംബോജി. ബ്രാഹ്മണ പത്നിയുടെ വിധിമതം നിരസിച്ചിടാമോ ദേശരാഗത്തിലാണ് പാടിയിട്ടുള്ളത്.

രണ്ടാം രംഗം. ബ്രാഹ്മണപത്നി വീണ്ടും ഗർഭം ധരിക്കുന്നു. അർജുനന്റെ ശപഥത്തെക്കുറിച്ച് ഓർക്കുന്ന ബ്രാഹ്മണൻ അർജുനനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്.

മൂന്നാം രംഗം. ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി വിവരം അർജുനനെ അറിയിക്കുന്നു. തുടർന്ന് ഇരുവരും ബ്രാഹ്മണഗ്രഹത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ഈ രംഗത്തിൽ മധ്യമാവതി, അഠാണ എന്നീ രാഗങ്ങളിലാണ് പദങ്ങൾ പാടിയിട്ടുള്ളത്.

ബ്രാഹ്മണ ഗ്രഹത്തിലെത്തിയ അർജുനൻ ബ്രാഹ്മണപത്നിയെ ശരങ്ങൾ കൊണ്ടുള്ള ഒരു ഗ്രഹത്തിലാക്കി കാവൽ നിൽക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ജനിച്ച ശിശുവിന്റെ ശരീരം പോലും അപ്രത്യക്ഷമാവുന്നു. വിവരമറിയുന്ന ബ്രാഹ്മണൻ സ്വയം മറന്ന് അർജുനനെ പരിഹസിക്കുകയും ശകാരിക്കുകയും ചെയ്യുമ്പോൾ പരാജയത്തിൽ തളർന്നുപോയ അർജുനൻ വാക്കുപാലിക്കാനായി ഒരു തീക്കുണ്ടമൊരുക്കി ചാടുവാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അവിടെ എത്തിയ കൃഷ്ണൻ അർജുനനെ തടയുന്നു. ഇരുവരും ബ്രാഹ്മണന്റെ പുത്രന്മാരെ പലയിടത്തും തിരഞ്ഞ് ഒടുവിൽ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു. ബ്രാഹ്മണപുത്രന്മാരെ വൈകുണ്ഠത്തിൽ കണ്ട കൃഷ്ണാർജുനന്മാർക്കുണ്ടായ അമ്പരപ്പ് മനസ്സിലാക്കിയ മഹാവിഷ്ണു നരനെയും നാരായണനെയും ഒരുമിച്ച് കാണുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത് എന്നറിയിച്ച ശേഷം ബ്രാഹ്മണന്റെ 10 പുത്രന്മാരെയും കൃഷ്ണാർജുനന്മാർക്കൊപ്പം അയക്കുകയാണ്.

dukkha modam jamme jagasa mukti jivanam.

പരീക്ഷ നിർണയ

0: കൃഷ്ണനും അർജുനനും ബ്രാഹ്മണ ഗൃഹത്തിലെത്തി പത്തു മക്കളെയും ബ്രാഹ്മണനും പത്നിക്കും നൽകുന്നു. അതീവ സന്തുഷ്ടനായ ബ്രാഹ്മണൻ ഇരുവരെയും അനുഗ്രഹിക്കുന്നതോടെ സന്താനഗോപാലം കഥ സമാപിക്കുകയാണ്.
1: ധ്വംസമം പുരഭിത

സന്താനഗോപാലം ആട്ടക്കഥയിൽ നിന്നുള്ള പദങ്ങൾ പാടിയത് കലാമണ്ഡലം പി ജി രാധാകൃഷ്ണൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി, ചെണ്ട കലാമണ്ഡലം ശിവദാസ്, മദ്ദളം കലാഭാരതി അജികുമാർ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

മാ എന്ന അക്ഷരം മലയാളത്തിൻ്റെ മാധുര്യവും മനോഹാരിതയും മധുരസ്മരണകളും ഒത്തുചേരുന്ന ഒരക്ഷരം. ആ അക്ഷരത്തിൽ തുടങ്ങുന്ന ഹൃദയസ്പർശിയായ മലയാള ചലച്ചിത്രഗാനങ്ങളുമായി ഇന്ന് നമുക്കൊരുമിച്ച് ഒരു സംഗീതയാത്ര ചെയ്യാം. പ്രണയവും വിരഹവും മഴയും പ്രകൃതിയും ജീവിതത്തിൻ്റെ മനോഹര നിമിഷങ്ങളും കോർത്തിണക്കുന്ന ഈ ഗാനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മായാത്ത ഓർമ്മകൾ ഉണർത്തട്ടെ. മായിൽ തുടങ്ങുന്ന മധുരഗാനങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യ ഗാനം മാനിഷാദ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

സലിൽ ചൗധരി ഇണം പകർന്ന മറ്റൊരു ഗാനം കേൾക്കാം. മഥനോത്സവം എന്ന ചിത്രത്തിന് വേണ്ടി ഈ ഗാനം പാടിയത് യേശുദാസ്, ഗാനരചന ഒ എൻ വി കുറുപ്പ്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് കാർത്തിക് വീണ എന്നിവരും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം രസികൻ.

പളുങ്ക് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം മോഹൻ സിതാര.

മാ എന്ന അക്ഷരത്തിൽ തുടങ്ങിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇന്നത്തെ ചലച്ചിത്രഗാന പരിപാടിയിൽ കേട്ടത്. വീണ്ടും മനോഹര ഗാനങ്ങളുമായി നാളെ രാത്രി 9:30.